0: الأرض والله بما تعملون خبير.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് ആലു ഇമ്രാൻ 55 വചനം മുതൽ 180 വചനം വരെയാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ വിവിധതരം ഖാരിഈകളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തു നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 46-47 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 45-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്ത് തുടങ്ങാം.

0: സൂറത്തുൽ അഹ്സാബിൽ നിന്ന് 47 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഒന്നാമത്തെ വചനം മുതൽ അവസാന മനഃപ്പാഠമാക്കിയ ആയത്ത് വരെ നന്നായി റിപ്പീറ്റ് ചെയ്യണം. പുതിയത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയവും ആവർത്തനവും മുമ്പ് പഠിച്ച ഭാഗങ്ങൾക്ക് വേണം എന്ന കാര്യം നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് തൗഫീഖ് അസ്സയാഖ്.
1: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് കേൾക്കാം.
2: അധ്യായം 80, സൂറത്തു അബസ. മുഖം ചുളിച്ചു. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 42.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പു നേരിടുകയില്ലല്ലോ. ഈ സന്ദർഭത്തിലാണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അന്ധത നിമിത്തം സന്ദർഭം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നബിയെ, എനിക്ക് മാർഗദർശനം നൽകണം, വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് വിരസമായി തോന്നി. ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഇത് കാരണമാകുമെന്ന് മാത്രമല്ല, കേവലം സാധുവും അന്ധനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണിമാർക്ക് രസിക്കുകയില്ല. അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി തിരുമേനി അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി. മിക്ക മുഫസ്സിലുകളും തിർമിദി, ഹാക്കിം, റഹ്മഹുമുല്ലാ മുതലായവരും ഉദ്ധരിച്ചു കാണാവുന്ന ഈ സംഭവത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
5: അബസ വതവല്ല,
2: അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു.
4: വചനം 2.
2: അഞ്ജാഅഹു, തന്റെ അടുക്കൽ വന്നതിനാൽ. അൽഅഅമ, കുരുടൻ.
5: അൻജാഅഹുൽ അഅമ,
2: തന്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ.
4: വചനം 3.
2: വമാ യുദ്രീക, നിനക്കു എന്തറിയാം. ലഅല്ലഹു, അവനായേക്കാം. യസ്സക്ക, പരിശുദ്ധി പ്രാപിക്കും.
5: വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക,
2: നബിയെ, നിനക്ക് എന്തറിയാം, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ.
4: വചനം 4.
2: ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഓർമ്മിച്ചേക്കും. ഫതൻഫഅഹു, എന്നിട്ടു അവന് ഉപകാരം ചെയ്യുകയും. അദ്ദിക്റോ, ഉപദേശം, സ്മരണ.
5: ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റോ,
2: അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം.
3: അദ്ദേഹം മുഖം ചുളിച്ചു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടോ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാതെ സൗമ്യമായ രൂപത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മര്യാദ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ഉദ്ദേശം പരിപാവനവും മഹത്തായതും തന്നെ. പക്ഷേ ഒരു മറുവശം കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത്. എത്ര നിസ്സാരമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു വീഴ്ച വന്നു പോയാൽ ഉടനെ അള്ളാഹു അത് തിരുത്തുക പതിവാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ വേറെയും കാണാം. ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ അയാളോട് ഇടക്കു കടന്ന് സംസാരിക്കുക, അവരുടെ സംഭാഷണത്തിന് വിഘാതമുണ്ടാക്കുക, അവരുടെ സമ്മതം പ്രതീക്ഷിക്കാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക മുതലായവ നല്ല വഴക്കമല്ല. നബിവചനങ്ങളിൽ ഇവയെക്കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ തിരുമേനിക്ക് വെറുപ്പ് തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കുവാനുണ്ടോ എന്ന് സംശയിക്കപ്പെടാം. ഇതിന് മറുപടി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാണാം. ആഗതൻ കേവലം കണ്ണുകാണാത്ത ഒരാൾ വന്നത് ഉപദേശം തേടിക്കൊണ്ട്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതുമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലുണ്ടായിരുന്നവരോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ച് കെട്ടുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് കരുതത്തക്ക നിലപാടല്ല അവർക്കുള്ളതും. തുടർന്ന് പറയുന്നത് നോക്കുക.
4: വചനം 5.
2: അമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഇസ്തഗ്ന, ധന്യത നടിച്ച, എന്നാൽ ധന്യത നടിച്ച അഥവാ സ്വയം പര്യാപ്തനെന്നു ധരിച്ചവനാകട്ടെ.
4: വചനം 6.
2: ഫഅൻതലഹു, അപ്പോൾ നീ അവനു വേണ്ടി, തസദ്ദ, ഒരുമ്പെട്ടിരിക്കുന്നു.
5: ഫഅൻതലഹു തസദ്ദ,
2: അവനു വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു.
4: വചനം 7.
2: വമാ അലൈക, നിന്റെ മേൽ എന്താണുള്ളത്? അല്ലാ യസ്സക്ക, അവൻ പരിശുദ്ധി പ്രാപിക്കാതെ അഥവാ നന്നാവാതെ ഇരിക്കുന്നതിന്. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യത ഉള്ളത്?
4: വചനം 8.
2: വഅമ്മാമൻ, എന്നാൽ യാതൊരുവനാകട്ടെ, ജാഅക, നിന്റെ അടുക്കൽ വന്ന, യസ് ആ, ഉത്സാഹിച്ചുകൊണ്ട്. എന്നാൽ ഉത്സാഹപൂർവം പാഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ.
4: വചനം 9.
2: വഹുവ, അവനാകട്ടെ, യഹ്ഷ, ഭയപ്പെടുന്നതാനും.
5: വഹുവ യഹ്ഷ,
2: അദ്ദേഹമോ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു.
4: വചനം 10.
2: ഫഅൻത അൻഹു, എന്നാൽ നീ അവനിൽ നിന്ന്, തലഹ, ശ്രദ്ധ തിരിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു.
5: ഫഅൻത അൻഹു തലഹ,
2: അദ്ദേഹത്തെ പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു.
3: ധനവും നേതൃത്വവുമുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയും, അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്കാവശ്യമില്ലെന്നാണ് അവരുടെ നില. അവർക്കു വേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനും വിജ്ഞാനദാഹിയുമായ ആ മാന്യന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്ന് താൽപ്പര്യം. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനി ആ മഹാനെ പൂർവാധികം ആദരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തിരുമേനി എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോയ ചില അവസരങ്ങളിൽ അദ്ദേഹത്തെയായിരുന്നു മദീനയിൽ അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. തിരുമേനിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 3, 4, 8, 9 എന്നീ വചനങ്ങളിൽ അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ.
4: വചനം 11.
2: കല്ല, അങ്ങനെ വേണ്ട, അതല്ല. ഇന്നഹ, നിശ്ചയമായും അത്, തദ്ഗിറ, ഒരു ഉപദേശമാണ്, സ്മരണയാണ്.
5: കല്ല ഇന്നഹ തദ്ഗിറ,
2: അങ്ങനെ വേണ്ട, നിശ്ചയമായും അവ അഥവാ ഖുർആൻ വചനങ്ങൾ ഒരു ഉപദേശമാകുന്നു.
4: വചനം 12.
2: ഫമൻ ഷാ, അതിനാൽ ആർ ഉദ്ദേശിച്ചുവോ, ദക്കറ, അവനത് ഓർമ്മിക്കട്ടെ.
5: ഫമൻ ഷാ ദക്കറ,
2: ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ.
4: വചനം 13.
2: ഫീ സുഹഫിൻ, ചില ഏടുകളിൽ, മുക്കർറമ, മാനിക്കപ്പെട്ട, ആദരണീയമായ.
5: ഫീ സുഹഫിൻ മുക്കർറമ,
2: മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് അതുള്ളത്.
4: വചനം 14.
2: മർഫൂഅ, ഉയർത്തപ്പെട്ട, ഉന്നതമാക്കപ്പെട്ട. മുതഹ്ഹറ, ശുദ്ധമാക്കപ്പെട്ട.
5: മർഫൂഅത്തിൻ മുതഹ്ഹറ,
2: അതെ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ.
4: വചനം 15.
2: ബിഐദി, കൈകളിൽ കൈകളാൽ സഫറ ചില ദൗത്യവാഹകന്മാരുടെ എഴുത്തുകാരുടെ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്
4: വചനം പതിനാറ്
2: കിറോമിൻ മാന്യന്മാരായ ബററോ പുണ്യവാന്മാരായ
5: കിറോമിൻ
2: മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകന്മാരുടെ കൈക്ക്
3: സാരം. അങ്ങനെ സതുപദേശം തേടി വരുന്നവന്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്ന് വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. ഈ ഓതിക്കേൽപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ അഥവാ ഖുർആൻ വചനങ്ങൾ അവരിൽ നിർബന്ധപൂർവ്വം വെച്ചു കെട്ടേണ്ട ആവശ്യവുമില്ല. കാരണം അവ കേവലം ഉപദേശങ്ങളാണ്. വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ എന്നേയുള്ളൂ. എന്നാൽ അത് സാധാരണ ഉപദേശങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക് പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയ ഗ്രന്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളത്രേ. അങ്ങനെ അവ വളരെ സംശുദ്ധവും പരിഭാവനവുമാകുന്നു. സഫറത്ത് എന്ന വാക്കിനാണ് ദൗത്യവാഹകന്മാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. രണ്ട് കൂട്ടർക്കിടയിൽ അന്യോന്യം സന്ദേശങ്ങൾ എത്തിക്കുന്നവർക്ക് സഫറത്ത് എന്ന് പറയപ്പെടും. അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവർ അഭിപ്രായപ്പെട്ടതുപോലെ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്നുള്ളതാണ് ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകന്മാർക്കുമിടയിലുള്ള ദൗത്യവാഹകരും വഹീ കൊണ്ടുവരുന്നവരും മലക്കുകളാണല്ലോ. സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും. ഈ അർത്ഥത്തെ ആധാരമാക്കി ഖുർആൻ എഴുതി വെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് ഫി സുഹഫിൻ ഏടുകളിൽ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അപ്പപ്പോൾ അവതരിക്കുന്ന ഖുർആനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ചു വന്നിരുന്ന ഏടുകളാണെന്നും അവർ പറയുന്നു. ദൗത്യവാഹകന്മാർ മലക്കുകളാണെന്ന് വെക്കുമ്പോൾ അതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായവും. ഏടുകൾ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ ജ്ഞാനഫലകമാകുന്ന ലൗഹൽ മഹ്ഫൂദ് ആയിരിക്കുന്നതാണ്. സൂറത്ത് വാക്കിയയിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളിൽ ഖുർആനെപ്പറ്റി ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ് അത് ഉള്ളതെന്നും പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ലെന്നും അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് ബുറൂജിൽ ബൽ ഹുവ ഖുർആനും മജീദ് ഫി ലൗഹി മഹ്ഫൂദ്, എങ്കിലും അത് മഹത്തായ ഒരു ഖുർആനാകുന്നു, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണുള്ളത് എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ആശയം തന്നെയാണ് ഈ വാചകങ്ങളും ഉൾക്കൊള്ളുന്നത്. കൂടുതൽ വിവരം ആ രണ്ട് സ്ഥലത്തും നോക്കുക. ഒരു സംഗതി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സ്വഹാബികളാകുന്ന സത്യവിശ്വാസികളുടെ കൈക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ടു വരുന്ന ഏടുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ അവ വാസ്തവത്തിൽ പരിശുദ്ധവും ഉന്നതവും തന്നെയാണെങ്കിലും അവയെപ്പറ്റി ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ഖുറൈശി പ്രമാണികളുടെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടാകുവാൻ അവകാശമില്ല. അവരുടെ മേൽ അത് വെച്ചു കെട്ടേണ്ടതില്ലെന്നും വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയം അള്ളാഹു പ്രസ്താവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുപരിചിതരും അവരുടെ ദൃഷ്ടിയിൽ നിസാരന്മാരുമായ സ്വഹാബികൾ എഴുതി സൂക്ഷിക്കുന്ന ഏടുകളുടെ പരിഭാവനത്വം അവരുടെ മുമ്പിൽ വെക്കുന്നതിൽ വളരെ ഔചിത്യമൊന്നും കാണുന്നില്ല. സഫറത്തിൻ്റെയും ഏടുകളുടെയും വിശേഷണങ്ങളായി അള്ളാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അള്ളാഹു ആലം.
1: സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദരൂപത്തിൽ നാം കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.
7: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
6: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അച്ചരമാളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്.
8: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
3: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹുല്ലദീ ഹുവ അല്ലാഹു.
2: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ ശേഷം അല്ലാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ആ ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഹ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
3: ഹുവല്ലാഹുല്ലദീ ഹുവ അല്ലാഹു അല്ലദി
2: അല്ലദി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദി.
3: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
2: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
3: ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം ഐന്
2: തൊണ്ടയുടെ മധ്യഭാഗം.
3: ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന്
2: തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്.
3: ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ.
2: ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
3: വശ്ശഹാദ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ
2: ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ
3: ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ അർ റഹീം.
2: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
3: അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം
2: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
3: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
2: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
3: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു, അൽ മലികു
2: അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
3: അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്,
2: തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്.
3: അൽ ഖുദ്ദൂസ് സലാം അസ്സലാമുൽ മുഅ്മിൻ മുഅ്മിനു ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹുവല്ലാഹ്, ഹുവല്ലാഹ് എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ, ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ, ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴെ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു, ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല, വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ.

0: المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുശക്കൂർ.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

وأرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
0: ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിന്റെയും മഗരിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: الله أكبر.
1: الله أكبر.
2: بارك الله فيكم جزاكم الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 15 മുതൽ 26 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
0: അല്ലാഹു അക്ബർ.
1: അല്ലാഹു അക്ബർ.
0: الحمد لله رب العالمين

عسعس والصبح إذا تنفس إنه لقول رسول كريم.

0: ويمنعون الماعون.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് തക്വീർ, സൂറ മാഊൻ എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷൈഖ് മുഹമ്മദ് ബർഹാജി.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത് 22 മുതൽ 65 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഈ പാരായണം ചെയ്ത് നൽകിയത് മാഹിർ അൽ മുഅ്ഖിലി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. മധുരം ഖുർആനിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം ചെയ്യുന്നത് കാരി അബ്ദുൽ അസീസ് അസ്സഹറാനി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മാഇദ 7 മുതൽ സൂറത്തു അൻആം 20 വരെയാണ് ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി ആയിട്ടുള്ള മുഹമ്മദ് അയ്യൂബ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لقد كفر الذين قالوا إن الله هو المسيح ابن مريم

ഖഫു മിനൽ ഹഖ് യഖൂലൂന റബ്ബന ആമന്നാ ഫക്തുബ്നാ മഅ ശ്ശാഹിദീൻ.

عيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തൻസീൽ. ഇന്ന് തൻസീലിൽ നാം കേട്ട സൂറത്ത് സൂറത്ത് മാഇദ 7 മുതൽ അൻആം 20 വരെ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പാഠനവും പാരായണവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഖുർആനിലെ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: الخصم إذ تصوروا المحراب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 21-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പുള്ള വചനത്തിലും പരാമർശിച്ചിരുന്നത്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ, അതായത് എതിർവാദികളുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം. നബഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ വർത്തമാനം. ഇത് തസവ്വറു, അവർ ചുമർ കയറി വന്നപ്പോൾ, അല്ലെങ്കിൽ മതിൽ കയറി വന്നപ്പോൾ. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്നപ്പോൾ. അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. നബിയെ വ്യവഹാര കക്ഷികൾ, അതല്ലെങ്കിൽ എതിർവാദികൾ ആരാധനാ മണ്ഡപത്തിൽ മതിൽ കയറി വന്നപ്പോഴത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നേർക്കുനേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഈ പറയുന്ന വിഷയത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ എന്ന ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. ഇത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് രണ്ടു പേർ ധൃതിയിൽ വന്നു. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ, അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വരവാണ് അവർ വന്നത്. അങ്ങനെ വന്നുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ ആ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ലമ്മ ദക്കറ തആല അന്നഹു ആത നബിയഹു ദാവൂദ് അൽ ഫസ്ലൽ ഖിതാബ്, അള്ളാഹു തൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിക്ക് സംസാര വൈഭവം പ്രദാനം ചെയ്തിരുന്നു. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ. വകാന മഅറൂഫൻ ബിദാലിക, ആ വിഷയത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെട്ട ആളായിരുന്നു. ذكر تعالى نبأ خصمين اختصما عنده, അല്ലാഹു പറയുന്നു, രണ്ടു പേർ, തർക്കിക്കുന്ന രണ്ടു പേർ അദ്ദേഹത്തിനടുക്കൽ വെച്ച് വാദം ഉന്നയിച്ചു, തർക്കിച്ചു. في قضيه جعلها الله فتنه لداوود, ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിലാണ് അവർ അദ്ദേഹവുമായി സംസാരിച്ചത്. അതാകട്ടെ, അല്ലാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പരീക്ഷണവുമാക്കിയിരുന്നു. ഇർതകബഹു ഫതാബല്ലാഹു അലൈഹി വഗഫറ ലഹു വഖയ്യല ലഹു ഹാദിഹിൽ ഖദിയ ഫഖാല ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ, ഈ രണ്ടു പേർ വന്നുകൊണ്ട് സംസാരിച്ച കാര്യത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം വിധി പറഞ്ഞതിൽ അദ്ദേഹത്തിന് അപാകത സംഭവിച്ചു, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു. ആ കാരണം കൊണ്ട് അദ്ദേഹം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി എന്നൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യം അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, വഹൽ അതാക നബഉൽ ഖസ്മി, നിനക്ക് വന്നിട്ടുണ്ടോ ആ എതിർവാദികളുടെ വർത്തമാനം. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്ന ആ സന്ദർഭം. അല ദാവൂദ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ. ഐ മഹല്ലി ഇബാദത്തിഹി മിൻ ഗൈരി ഇദ്നിൻ വലാ ഇസ്തിഇദാനിൻ, അവരുടെ വരവ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടോ, അദ്ദേഹത്തോട് സംസാരം കൊണ്ട് ഇണങ്ങിയോ ഒന്നുമല്ല അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഒരു വരവായിരുന്നു അവർ വന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, قد ذكر المفسرون ها هنا قصة أكثرها مأخوذ من الإسرائيليات. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ ധാരാളം ചരിത്രം, അല്ലെങ്കിൽ ഖിസ്സ ഉദ്ധരിക്കുന്നത് കാണാം. പക്ഷേ അവയിൽ അധികവും ഇസ്രായീലിയാത്തിൽപ്പെട്ടതാകുന്നു, കെട്ടുകഥകളിൽപ്പെട്ടതാകുന്നു. വലം യസ്ബുത് ഫിഹ അനിൽ മഅസൂമി ഹദീസുൻ യജിബു ഇത്തിബാഉഹു, വിശ്വാസയോഗ്യമായ പിന്തുടരപ്പെടാൻ അർഹതയുള്ള ഹദീസുകളൊന്നും ആവശ്യകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാക്കിൻ റവാ ഇബ്നു അബി ഹാതിം ഹാഹുന ഹുന ഹദീസൻ ലാ യസ്ഹു സനദുഹു, ഇബ്നു അബി ഹാതിമിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സനദ് സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത പല ചരിത്രങ്ങളും പല ഖിസ്സകളും തഫ്സീറുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രാമാണികമല്ല, പ്രമാണയോഗ്യമല്ല എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ളാ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാണാം, വഹൽ ജാഅക അയ്യുഹർ റസൂൽ ഖബറുൽ മുതഖാസിമൈനി അല്ലദീന തസവ്വറു അലാ ദാവൂദ്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് രണ്ട് എതിർവാദികളുടെ വർത്തമാനം താങ്കൾക്കെത്തിയിട്ടുണ്ടോ? അവർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മതിൽ കയറിക്കൊണ്ടുവന്നു, ഫീ മകാനി ഇബാദത്തിഹി, അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത്, ഫർത്താഅ മിൻ ദുഖൂലിഹിമ, അവരുടെ പ്രവേശനം കാരണം അദ്ദേഹം ഭയപ്പെട്ടു, ഖാലു ലഹു ലാ തഖഫ്, അപ്പോൾ അവർ പറയാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഫനഹ്നു ഖസ്മാനി ളലമ അഹദുനാ അൽ ആഖർ, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, ഞങ്ങളിൽ ഒരാൾ അപരൻ്റെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു, ഫഖ്ദി ബൈനന ബിൽ അദ്ലി, നീതിപൂർവം ഞങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, നിങ്ങൾ വിധി കൽപ്പിക്കുക, വലാ തജുർ അലൈന ഫിൽ ഹുക്മി, ഒരിക്കലും അനീതി ഞങ്ങളുടെ കാര്യത്തിൽ കാണിക്കരുത്, വ അർഷിദ്ന ഇലാ സവാ ഇസ്സബീൽ, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ വഴി നയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുക. ഇതാണ് അവർ ആവശ്യപ്പെട്ടതായി അള്ളാഹു എടുത്തു പറയുന്ന കാര്യം. അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വഹൽ അതാക നബഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ്, വഹൽ അതാക നിനക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ അല്ലെങ്കിൽ എതിർവാദികളുടെ വർത്തമാനം, ഇദ് തസവ്വറു, അവർ ചുമർ കയറി വന്ന പോൾ, അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇദ് ദഖലു അലാ ദാവൂദ ഫഫസിഅ മിൻഹും ഖാലൂ ലാ തഖഫ് ഖസ്മാനി ബഗാ ബഅ്ദുനാ അലാ ബഅ്ദിൻ ഫഹ്കും ബൈനനാ ബിൽ ഹഖ് വലാ തുഷ്ടിത് വഹ്ദിനാ ഇലാ സവാഇ സ്സിറാത്ത്. ഇദ് ദഖലു, അതായത് അവർ പ്രവേശിച്ചപ്പോൾ, അലാ ദാവൂദ, ദാവൂദിൻ്റെ മേൽ, ഫഫസിഅ, എന്നിട്ടദ്ദേഹം നടുങ്ങി അല്ലെങ്കിൽ ഭയന്നു, മിൻഹും അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരാൽ, ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ട, ഖസ്മാനി, രണ്ടു വ്യവഹാര കക്ഷികളാണ്, ബഗാ, അതിക്രമം ചെയ്തു, ബഅ്ദുന, ഞങ്ങളിൽ ചിലർ, അലാ ബഅ്ദിൻ, ചിലരുടെ മേൽ, ഫഹ്കും, അതിനാൽ വിധിക്കണം, താങ്കൾ വിധിക്കണം, ബൈനന, ഞങ്ങൾക്കിടയിൽ, ബിൽ ഹഖി, ന്യായപ്രകാരം, വലാ തുഷ്ടിത്, നീതികേട് ചെയ്യരുത് അല്ലെങ്കിൽ അനീതി കാണിക്കരുത്, അതുമല്ലെങ്കിൽ വീഴ്ച വരുത്തരുത്, വഹ്ദിന, ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കണം, ഇലാ സവാഇ സ്സിറാത്ത്, നേരായ പാതയിലേക്ക്. അതായത് അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം, എന്നിട്ട് അദ്ദേഹം അവരെ സംബന്ധിച്ച് ഭയന്ന് നടുങ്ങി, അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ രണ്ടു വ്യവഹാര കക്ഷികളാണ്, ഞങ്ങളിൽ ചിലർ ചിലരുടെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ ന്യായപ്രകാരം വിധിച്ചു തരണം, നീതികേട് ചെയ്യരുത്, ഞങ്ങളെ നേരായ പാതയിലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യണം. ഇതാണ് ദീർഘമായ ഈ വചനത്തിൽ അള്ളാഹു ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം. ഇവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, വലം യദുഖുലു അലൈഹി മഅബാബിൻ, അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത് പ്രധാന കവാടത്തിലൂടെയല്ല, അല്ലെങ്കിൽ വാതിലിലൂടെയല്ല. ഫലിദാലിക ലമ്മ ദഖലു അലൈഹി ബിഹാദിഹി സൂറ, ഈ ഒരു പ്രവേശനം, അനുവാദം ചോദിച്ചിട്ടില്ല, അതേപോലെ തന്നെ വാതിലിലൂടെയല്ല പ്രവേശിച്ചത്, അത് ഫസി അമിൻഹും വഖാഫ, അവരെ തൊട്ട് അദ്ദേഹത്തിന് ഭയമുണ്ടാവാൻ കാരണമായി. ഫഖാലു ലഹു, അവരദ്ദേഹത്തോട് പറഞ്ഞു, നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ടു തർക്കിക്കുന്നവരാകുന്നു, അതുകൊണ്ട് ഫലാ തഖഫ് ബഗാ ബഅദുന അലാ ബഅദിൻ, താങ്കൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ ചിലർ ചിലരോട് അതിക്രമം ചെയ്തിരിക്കുന്നു, ബിദ്ദുൽമി, അനീതി കൊണ്ട് അല്ലെങ്കിൽ കുറവ് വരുത്തിക്കൊണ്ട്. ഫഹ്കും ബൈനാ ബിൽ ഹഖ്, താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കണം. ഐ ബിൽ അദിലി വലാ തെമിൽ മഅഹദിന, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഞങ്ങളിൽ ഒരാളോട് താങ്കൾ ചായ്വ് കാണിക്കരുത്, ഒരു പക്ഷപാതിത്വം താങ്കൾ കാണിക്കരുത്. വലാ തുഷ്തിത്ത്, താങ്കൾ അനീതി പ്രവർത്തിക്കുകയും ചെയ്യരുത്. വഹ്ദിന ഇലാ സവാ ഇസ്സിറാത്ത്, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് താങ്കൾ വഴി നയിക്കണം. വൽ മഖ്സൂദു മിൻ ഹാദാ അന്നൽ ഖസ്മൈനി ഖദ് അറഫ അന്ന ഖസ്ദഹുമാ അൽ ഹഖുൽ വാദിഹു സർഫ്, ഇവിടെ ഈ തർക്കിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം താങ്കളൊന്ന് പരിഹരിക്കണമെന്നാണ്. വൈദാക്കാന ദാലിക ഫസ യഖുസ്സാനി അലൈഹി നബഅഹുമാ ബിൽ ഹഖി, എന്നിട്ട് അവർ അവരുടെ കാര്യം കൃത്യമായി ശരിയായ രൂപത്തിൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇന്നമാ കാന ദാലിക ലി അന്നഹു കാന ഫീ മിഹ്റാബിഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മിഹ്റാബിലായിരുന്നു. വഹുവ അഷ്റഫ് മക്കാനിൻ ഫീ ദാരിഹി, ഈ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ഒരു ഉയർന്ന സ്ഥലമാകുന്നു അത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ സ്ഥലം. വക്കാന ഖദ് അമറ ഇല്ലാ അല്ല യദുഖുല അലൈഹി അഹദുൻ ദാലിക്കലിയവും, അദ്ദേഹം പറഞ്ഞിരുന്നു ആരും അന്ന് അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന്. ഇബാദത്തിൽ മുഴുകി അദ്ദേഹം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഫലം യഷ്ഉർ ഇല്ലാ ബിഷഖ്സൈനി ഖദ് തസവ്വറു അലൈഹിൽ മിഹ്റാബ്, അപ്പോഴാണ് അദ്ദേഹത്തിനടുക്കിലേക്ക് മതിൽ ചാടിക്കൊണ്ട് രണ്ടു പേര് പ്രവേശിച്ചത്. ഐ ഇഹ്താത്വാബിഹി യസ്അലാനിഹി അൻ ശഅ്നിഹിമാ, തങ്ങളുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിനടുക്കിലേക്ക് രണ്ടു പേർ പ്രവേശിച്ചത്. ഇവിടെ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന ദാവൂദ് അലൈഹിസ്സലാം ഫി ഹാദിഹിൽ ഹാലിൽ കാന ഖദ് അഗ്ലഖൽ ബാബ് ഔ ജഅല അലൈഹി ഹാജിബൻ യംനഉ നാസ മിന ദുഖൂലി അലൈഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വാതിലടച്ച് അതല്ലെങ്കിൽ മറ്റൊരാൾ തന്നിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഇവർ അവിടെ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അന്നൽ ഹുക്മ ബൈനന്നാസി അഫ്ദലു മിനൽ ഇബാദത്തിൽ ഖാസ, ജനങ്ങൾക്കിടയിൽ വിധി പറയുക എന്നത് സ്വകാര്യമായി ഇബാദത്തിൽ മുഴുകുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. ലി അന്ന നഫ്അഹു മുതഅദ്ദിൻ, ആ വിധി പറയൽ അത് ഒരുപാട് ഗുണഫലങ്ങൾ അത് ഉളവാക്കുന്നതാകുന്നു. വൽ ഇബാദത്തുൽ ഖാസ നഫ്ഉഹാ ഖാസിറുൻ, സ്വകാര്യമായ ഇബാദത്തുകൾ അത് ആ വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്നതാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം ചുരുങ്ങുന്നതാകുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അന്നൽ അംബിയാ യൽഹഖുഹും മിന ത്വബാഇഇ അൽ ബശരിയ്യ മാ യൽഹഖു ഗൈറുഹും, ഏ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന പോലെയുള്ള പ്രകൃതിയും അതെല്ലാം പ്രവാചകന്മാർക്കും ഉണ്ടാകും. സാധാരണ മനുഷ്യരുടെ ഒരു ധാരണ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർ ദിവ്യത്വമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ളവരാകുന്നു, അവർക്ക് മാനുഷികമായ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാകുന്നു. പ്രവാചകന്മാർക്ക് മറ്റു മനുഷ്യരുമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു അവർക്ക് പ്രത്യേകം വഹ്യ നൽകുന്നു, അതേപോലെയുള്ള പല മുഅ്ജിസാത്തുകളും അവരിലൂടെ വെളിപ്പെടുത്തുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി തന്നെയാണ് അവർക്കുമുള്ളത്. അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് ദുഃഖമുണ്ടാകും, അതേപോലെ തന്നെ അവർക്കും വേദനയുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ്റേതുപോലെ മനുഷ്യരുടേതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫഫസിഅ മിൻഹും, അവർ അദ്ദേഹം അവരിൽ നിന്ന് ഭയപ്പെട്ടു ഹൈസു ലഹിഖഹു അൽ ഫസഉ കമാ യൽഹഖു അസ്സായിറുൻ നാസ്, മറ്റു മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഭയം അദ്ദേഹത്തിനുമുണ്ടായി. അന്നഹാദൈനിൽ ഖസ്മൈനി, ഈ രണ്ടു പേർ, മറ്റൊരു കാര്യം അതാണ്, ഈ രണ്ടു പേർ അസാ അൽ അദബ മിൻ ബഅദിൽ വുജൂഹി ഹൈസു ഖാല, അദ്ദേഹത്തോട് അപമര്യാദയായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അദബ് കേടുണ്ട്, മര്യാദക്കേടുണ്ട്. അവർ പറഞ്ഞു, ഫഹ്കും ബൈനനാ ബിൽ ഹഖി വലാ തുഷ്ത്ത്, ഈ വാക്ക് തന്നെ അവരുടെ മര്യാദക്കേടിൻ്റെ തെളിവാകുന്നു. താങ്കൾ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, ന്യായമായി തീർപ്പ് കൽപ്പിക്കണം, താങ്കൾ അനീതി പ്രവർത്തിക്കരുത്. അവിടെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അനീതി അവർ പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു പ്രവാചകൻ എന്ന നിലക്ക് നീതികേട് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ താങ്കൾ നീതി കേട് കാണിക്കരുതെന്നത് അത് അപമര്യാദയായൊരു സംസാരമാകുന്നു എന്ന് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ദഖല അലാ ദാവൂദ, അവർ രണ്ടുപേർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രവേശിച്ചു. ഫുജ് അതൻ, വളരെ പെട്ടെന്ന്, ഒരനുവാദം ചോദിക്കാതെ ധൃതി പിടിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. ഫർത്താ അമിൻ ദുഹൂലിഹിമ അലൈഹി ഫുജ് അത ഫുജ് അതൻ ബിഹാദിഹി ത്വരീഖ ഗൈറൽ മഅലൂഫ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പ്രവേശിച്ച ആ പ്രവേശനവും പെട്ടെന്നുള്ള പ്രവേശനവും അദ്ദേഹത്തിൽ ഭയമുണ്ടാക്കി. ലിദ്ദുഹൂലി അലൈഹി ഫലമ്മ തബയ്യന ലഹുമ ഇർത്തിയഅഹു ഖാല, അങ്ങനെ തങ്ങൾ വന്നത് തങ്ങളുടെ ഈ പ്രവേശനം അദ്ദേഹത്തിന് ഭയമുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ലാ തഖഫ്, തുടർന്നുള്ള വചനത്തിൽ കാണാം, നിങ്ങൾ താങ്കൾ പേടിക്കേണ്ടതില്ല. നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, എതിർവാദികളാകുന്നു. ളലമ അഹദുന അൽ ആഖർ, ഞങ്ങളിൽ ഒരാൾ അപരനോട് അനീതി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫഹ്കും ബൈനനാ ബിൽ അദിൽ, ഞങ്ങൾ താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വിധി പറയണം. വലാ തജുർ അലൈന ഇദാ ഹകംത ബൈനന, താങ്കൾ ഞങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത്. വഅർഷിദ്ന, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണം. ഇലാ സവാ ഇസ്സബീലി, ശരിയായ പാതയിലേക്ക്. അല്ലദീ ഹുവ സബീലു സ്വവാബ്, അതാണ് ചൊവ്വായ വഴി, നേരായ മാർഗം, അങ്ങനെയുള്ള നേർവഴിയിലേക്ക് ഞങ്ങൾ താങ്കൾ വഴി നയിക്കണം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്മാർക്ക് അള്ളാഹു എപ്പോഴെങ്കിലും അറിയിച്ചു കൊടുത്താലല്ലാതെ അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് അറിയാൻ സാധ്യമല്ലെന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ, തങ്ങളുടെ കൂട്ടത്തിൽ വലിയവരെന്ന് പറയപ്പെടുന്ന, വലിയുകൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരെ ബഹുജനങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു ഏതൊരാൾക്ക്, ഏതൊരു പ്രവാചകന് അദൃശ്യകാര്യം അറിയിച്ചു കൊടുക്കുന്നുവോ അപ്പോഴല്ലാതെ ഒരിക്കലും തന്നെ മറഞ്ഞ കാര്യം അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന ആളുകൾ, അവർ വന്ന ആ അവസ്ഥയും അതേപോലെ തന്നെ അവർ സംസാരിച്ച സംസാരവുമൊന്നും അവർ പറഞ്ഞപ്പോഴല്ലാതെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, ആ ചരിത്രത്തിലൂടെ ധാരാളം മാതൃകാ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കലാമുമായി കൂടുതൽ ബന്ധപ്പെടാൻ, കൂടുതൽ അടുത്തറിയാൻ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: മധുരം ഖുർആൻ. ഖുർആനിലെ നാലാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽ ഖുർദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അഹ്മാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അഹ്മാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അഹ്മാനി. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തുൽ അഅ്ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 87 സൂറത്തുൽ അഅ്ല അത്യുന്നതൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: സബ്ബിഹ്, തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമം. അൽ അഅ്ല, അത്യുന്നതനായ, ഏറ്റവും മേലായ. നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക.
3: വചനം 2.
1: അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. ഫസവ്വ, എന്നിട്ടു ശരിപ്പെടുത്തിയ.
2: അല്ലദീ ഖലഖ ഫസവ്വ,
1: അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ.
3: വചനം 3.
1: വല്ലദീ ഖദ്ദറ, നിർണയിച്ചവനും വ്യവസ്ഥ ചെയ്തവനും. ഫഹദ, എന്നിട്ട് മാർഗദർശനം ചെയ്ത, വഴികാട്ടിയ.
2: വല്ലദീ ഖദ്ദറ ഫഹദ,
1: വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും.
3: വചനം 4.
1: വല്ലദീ അഖ്റജ, പുറപ്പെടുവിച്ചവനും ഉൽപ്പാദിപ്പിച്ചവനും. അൽ മർആ, മേച്ചിൽ സ്ഥാനം, സസ്യലതാദികളെ. മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചവനും.
3: വചനം 5.
1: ഫജഅലഹു, എന്നിട്ടു അതിനെ ആക്കി.

0: എൻ ചവറ്, ഉണക്കൽ, അഹ്വാ ഇരുണ്ടത്, ചാമ്പൽ വർണ്ണമായത്.
1: ഫജഅലഹു ഗുസാഅൻ അഹ്വാ,
0: എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ അങ്ങനെയുള്ളവന്റെ നാമം.
2: രണ്ടും മൂന്നും വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ 7-8, സൂറത്തുൽ ആബസ 19-20, സൂറത്തു ത്വാഹ 50 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക. ഓരോ വസ്തുവിനും അതതിൻ്റെ രൂപം, പ്രകൃതി, ആകൃതി, സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിനാവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ഞു തിന്നുവാനുതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണ്ണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ, അതേ അത്യുന്നതനായ ആ ഏക രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ വാഖിയയിൽ അവതരിച്ചപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ റുക്കുഇൽ ആക്കിക്കൊള്ളുവീൻ എന്നും, സബ്ബിസ്മ റബ്ബിക്കൽ അഅല, നിന്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അത് നിങ്ങളുടെ സുജൂദിൽ ആക്കിക്കൊള്ളുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉഖ്ബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു. ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത്.
1: വചനം 6.
0: സനഖരിഉക, നിനക്കു നാം ഓതിത്തരാം, നിന്നെ ഓതിക്കാം. ഫല തൻസ, അതിനാൽ നീ മറക്കുകയില്ല, അപ്പോൾ നീ മറക്കുകയില്ല.
1: സനഖരിഉക ഫല തൻസ,
0: നിനക്കു നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല.
1: വചനം 7.
0: ഇല്ല, ഒഴികെ. മാഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്. ഇന്നഹു യഅലമു, നിശ്ചയമായും അവൻ അറിയും. അൽജഹ്റ, പരസ്യം ഉറക്കെയുള്ളത്. വമ, യാതൊന്നും. യഖ്ഫ, അവ്യക്തമാകുന്ന, മറഞ്ഞു പോകുന്നു.

0: അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു.
1: വചനം 8.
0: വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും, സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ലിൽ യുസ്റോ, കൂടുതൽ എളുപ്പമായതിലേക്ക്, ഏറ്റവും സുഗമമായതിലേക്ക്.
1: വനുയസ്സിറുക ലിൽ യുസ്റോ,
0: കൂടുതൽ സുഗമമായതിലേക്ക് നിനക്കു നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് അവതരിക്കുന്ന വഹിയുകളൊന്നും തന്നെ, അത് ഖുർആനാകട്ടെ അല്ലാത്തതാകട്ടെ, മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കു മുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും, പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചുകൂടായില്ലെന്നും, അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ ഒരു കാര്യവും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു.
1: വചനം 9.
0: ഫദക്കിർ, ആകയാൽ നീ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. അദ്-ദിക്റോ, ഉപദേശം, സ്മരണ.
1: ഫദക്കിർ ഇന്നഫഅതി ദിക്റോ,
0: ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ.
1: വചനം 10.
0: സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും. മയ്യഹ്ഷ, ഭയപ്പെടുന്നവൻ.
1: സയദ്ദക്കറു മയ്യഹ്ഷ,
0: അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്.
2: ഉപദേശം ഫലപ്പെട്ടേക്കുമെന്ന് തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും, ഫലപ്പെടുന്നതല്ലെന്ന് കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. മത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തുതന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിന് വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല ഉണർത്തിയതുപോലെ, ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത്. അതെ, ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക, അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്ന് സാരം. സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല. ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്ത അവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 11.
0: വയതജന്നബുഹ, അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ.
1: വയതജന്നബുഹൽ അഷ്ഖാ,
0: ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്.
1: വചനം 12.
0: അല്ലദി യസ്ല, അതായത് കടന്നു കരിയുന്നവൻ. അന്നാറൽ കുബ്റോ, ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ.
1: അല്ലദി യസ്ല അന്നാറൽ കുബ്റോ,
0: അതെ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ.
1: വചനം 13.
0: ثم لا يموت, പിന്നെ അവൻ മരണപ്പെടുകയില്ല. فيها, അതിൽ. ولا يحيى, ജീവിക്കയുമില്ല.
1: ثم لا يموت فيها ولا يحيى,
0: പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല.
2: സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചുകൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്. ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവനു മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ. കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാലവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
3: വചനം 14.
4: ഖദ് അഫ്ലഹ, തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക, പരിശുദ്ധമായവൻ, അഭിവൃദ്ധി അടഞ്ഞവൻ.
1: ഖദ് അഫ്ലഹ മൻ തസക്ക,
4: തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു.
3: വചനം 15.
4: വദക്കറ, ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നാമം. ഫസല്ല, എന്നിട്ടു നമസ്കരിക്കുകയും ചെയ്ത. തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ.
2: അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും. തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു, വളർന്നു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം. സത്യവിശ്വാസം, സൽസ്വഭാവം, പരലോകചിന്ത, സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ, ധ്യാനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ ആദ്യായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം.
3: വചനം 16.
4: ബൽ, പക്ഷേ, എങ്കിലും. തുഇതിറൂന, നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത ദുനിയ, ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ.
1: ബൽ തുഅസിറൂന അൽ ഹയാത ദുനിയ,
4: പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു.
3: വചനം 17.
4: വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഉത്തമമാണ്. വഅബ്ഖോ, ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്.
1: വൽആഖിറതു ഖൈറുൻ വഅബ്ഖോ,
4: പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്.
2: ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത്. നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്.
3: വചനം 18.
4: ഇന്നഹാദാ, നിശ്ചയമായും ഇത്. ലഫിസ്സുഹുഫി, ഏടുകളിൽ തന്നെയുണ്ട്. അൽ ഊല, ആദ്യത്തെ. ഉർവ,
1: ഇന്നഹാദാ ലഫിസ്സുഹുഫിൽ ഊല,
4: നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്.
3: വചനം 19.
4: സുഹുഫി ഇബ്രാഹിമ, അതായത് ഇബ്രാഹിമിൻ്റെ ഏടുകൾ. വ മൂസ, മൂസായുടെയും.
1: സുഹുഫി ഇബ്രാഹിമ വ മൂസ,
4: അതായത് ഇബ്രാഹിമിൻ്റെയും മൂസായുടെയും ഏടുകളിൽ.
2: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വസിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം.
5: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്‌ല 1-19 വരെയുള്ള വചനങ്ങൾ.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ ഇമ്പമാർന്ന ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാരി ഫവാസ് അൽകാബിയുടെ പാരായണമാണ് നാം കേൾക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ ആലോ ഇമ്രാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1 മുതൽ 96 വചനം വരെയും പാരായണം ചെയ്യുന്നത് സഅദ് അൽ ഖാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ശ്രവിച്ചത് സൂറ ആലു ഇമ്രാൻ 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 96 വചനം വരെയുമാണ്. പാരായണം ചെയ്തത് സഅദ് അൽ ഗാമിദി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ. Tune to reality.
0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീറു സഅദി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 100 അധ്യായം സൂറത്തുൽ ആദിയാത്ത്, അൽ ആദിയാത്ത് എന്ന സൂറത്താണ്. 11 വചനങ്ങളാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്, മദീനയിലാണ് അവതരിക്കപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. ആദ്യം ഈ സൂറത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഈ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥവും നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. അതാണ് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: കിതച്ചുകൊണ്ടോടുന്നവയും അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പറപ്പിക്കുന്നവയും എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും അന്നേരത്ത് പൊടിപടലം ഇളക്കിവിട്ടവയും അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയും ആ കുതിരകൾ തന്നെ സത്യം. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു
2: കൊണ്ടുവരപ്പെടുകയും
1: ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു.
0: വിശുദ്ധ ഖുർആൻ 100 അധ്യായം സൂറത്തുൽ ആദിയാത്തിന്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു.
3: അല്ലാഹു കുതിരയെക്കൊണ്ട് സത്യം ചെയ്തു പറയുകയാണിവിടെ. അല്ലാഹുവിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങളും പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് അറിയാവുന്ന വിധത്തിൽ കുതിരയിലുള്ളതാണ്. അല്ലാഹു അതിനെക്കൊണ്ട് സത്യം ചെയ്യാൻ കാരണം. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കുതിരകൾക്കുള്ളതുകൊണ്ട് കൂടിയാണ് അതിനെക്കൊണ്ട് സത്യം ചെയ്യുന്നത്. ഒന്ന്, കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. അതിശക്തവും ശീഘ്രവുമായ വേഗതയിൽ ഓടുമ്പോൾ അത് കിതയ്ക്കും. ഓട്ടത്തിൻ്റെ കാഠിന്യത്താൽ അതിൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണത്. രണ്ട്, തീപ്പൊരി പറപ്പിക്കുന്നവ. പാറയിൽ കുളമ്പുകൾ കൊണ്ട് ശക്തമായി ചവിട്ടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഉരസലിനാൽ ഓടുന്ന സന്ദർഭങ്ങളിൽ കുളമ്പിൻ്റെ ഉറപ്പ് കാരണം അത് തീപ്പൊരി പറത്തും. മൂന്ന്, എന്നിട്ട് ആക്രമണം നടത്തുന്നവ. ശത്രുക്കളുടെ മേൽ പ്രഭാതത്തിൽ അധികവും ആക്രമണം നടത്താറ് പ്രഭാതത്തിലാണ്. അന്നേരം അവ അതുമൂലം ഇളക്കിവിടുന്നു. അവയുടെ ഓട്ടത്താലും ആക്രമണത്താലും പൊടിപടലം ഇളക്കിവിടുന്നു. അവയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളികളെയും കൊണ്ട് ശത്രുസംഘത്തിൻ്റെ നടുവിൽ പ്രവേശിച്ചവയും അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രുസംഘത്തിൻ്റെ മധ്യത്തിലെത്തുന്നു അവ പടയാളികളെയും കൊണ്ട്. ഇനി സത്യം ചെയ്തു പറയുന്ന കാര്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തൻ്റെ രക്ഷിതാവിന് നന്ദിയായി ചെയ്യേണ്ട നന്മകൾ മുടക്കുന്നവൻ, തൻ്റെ മേൽ ബാധ്യതയുള്ള കടമകളെ പൂർണ്ണമായി നിർവഹിക്കാൻ അനുവദിക്കാത്ത മനസ്സാണ് മനുഷ്യൻ്റെ പ്രകൃതി. മാത്രവുമല്ല മടിയും. താൻ നിർവഹിക്കേണ്ട ശാരീരികവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കലും അവൻ്റെ പ്രകൃതിയാണ്. അല്ലാഹു സന്മാർഗത്തിലാക്കിയവരും തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചവരും മാത്രമാണ് ഇതിൽ നിന്നൊഴിവായവർ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. മനുഷ്യനറിയാം അവൻ്റെ മനസ്സിലുള്ള നന്ദികേടും മുടക്കവുമെല്ലാം. അത് നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാത്ത വിധം അവൻ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ അതിനവൻ സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു എന്നത് അള്ളാഹുവിനെ കുറിച്ചുമാകാം. അതായത്, മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനും അള്ളാഹു അതിന് സാക്ഷിയുമാകുന്നു എന്നർത്ഥം. അള്ളാഹു സാക്ഷിയാണെന്ന അർത്ഥം വരുമ്പോൾ അവനോട് നന്ദികേട് കാണിക്കുന്നവർക്ക് അതിൽ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമുണ്ട്. 8. തീർച്ചയായും അവൻ മനുഷ്യൻ ഖൈറിനോടുള്ള സ്നേഹം, അതായത് ധനത്തോടുള്ള സ്നേഹം, കഠിനമായവനാകുന്നു. തൻ്റെ നിർബന്ധ ബാധ്യതകളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന വിധത്തിൽ അവൻ ധനത്തെ അധികമായി സ്നേഹിക്കുന്നു. തൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തിയേക്കാൾ അവന് പ്രധാനം സ്വന്തം താൽപര്യങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് തൻ്റെ ശ്രദ്ധ ഈ ലോകത്തിൽ പരിമിതമാവുകയും പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാവുകയും ചെയ്യുന്നതിനാലാണ്. താക്കീദിൻ്റെ ദിനത്തെ, പരലോകത്തെ ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. എന്നാൽ അവൻ അറിയുന്നില്ലേ, അതായത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ലേ, ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരുമിച്ചു കൂട്ടാനും ഖബറുകളിൽ നിന്നും അവരെ അല്ലാഹു പുറത്തു കൊണ്ടുവരുമ്പോൾ ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ നന്മ തിന്മകളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചത് വെളിവായി പുറത്തു വരികയും രഹസ്യം പരസ്യമാവുകയും മറഞ്ഞതെല്ലാം പ്രകടമാവുകയും മനുഷ്യൻ്റെ മുഖത്ത് അവൻ്റെ പ്രവർത്തന ഫലങ്ങൾ തെളിയുകയും ചെയ്യും. തീർച്ചയായും മനുഷ്യരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. മനുഷ്യൻ്റെ പ്രത്യക്ഷവും പരോക്ഷവും വ്യക്തവും അവ്യക്തവുമായ മുഴുവൻ പ്രവർത്തനങ്ങളും അവൻ അറിയുകയും അതിനവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. എല്ലാ സമയങ്ങളിലുള്ളതും അറിയുന്ന അള്ളാഹു അന്നേ ദിവസം എന്ന് പ്രത്യേകം പറഞ്ഞത് കർമ്മങ്ങളെക്കുറിച്ചാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുമാണ്.
0: ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി തഫ്സീറു സാദിയുടെ വ്യാഖ്യാനവുമായി ഇൻഷാല്ലാ നമ്മൾക്ക് വീണ്ടും കേൾക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ 19 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ കഹ്ഫിലെ 20-ാമത്തെ ആയത്ത്. ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും യർജുമൂക്കും. ഇന്നഹും നൂനിന് ശദ്ദ് വന്നാൽ മണിക്കണം. ഇൻ യദ്ഹറു നൂനു സാക്കിനയ്ക്ക് ശേഷം യാ വന്നാൽ ഇദ്ഗാം നാഖിസ്, നൂനിനെ ഇദ്ഗാം ചെയ്യണം, യാ ഇലേക്ക് കൂട്ടിലയിപ്പിക്കണം. യാ എന്ന അക്ഷരത്തിന് ശദ്ദ് ഇല്ലാതെയാണ് കൂട്ടിലയിപ്പിക്കേണ്ടത്. ഇയദ്ഹറു. അതുപോലെ വാദിന് അവിടെ യദ്ഹറു എന്ന് ഓതിപ്പോവരുത്. ഇന്നഹും മീ യദ്ഹറു അല്ല, പാരായണത്തിൽ ഇന്നഹും മീ യദ്ഹറു ഓതരുത്, ഇന്നഹും ഇയദ്ഹറു. അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും. ഇവിടെ അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും, പാരായണത്തിൽ വരുന്ന തെറ്റ്. യർജുമൂക്കും ഔ യുഈദൂക്കും, ഹംസ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാണ് സാധാരണ ഒതിപ്പോകുമ്പോൾ, ശ്രദ്ധിക്കണം. യർജുമൂക്കും ഔ യുഈദൂക്കും എന്നാണ് വായിക്കേണ്ടത്. ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം. യുഈ ഐനാണ്, ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യുഈദൂക്കും ഫീ സുകൂനുള്ള മീമിന് ശേഷം ഫ എന്ന അക്ഷരം വന്നാൽ രണ്ട് ചുണ്ടുകളെ തമ്മിൽ കൂട്ടി പൂർണ്ണമാക്കണം, അപ്പോഴാണ് മീമാവുകയുള്ളൂ. യുഈദൂക്കും, യുഈദൂക്കും ഫീ, അല്ലാതെ യുഈദൂക്കും ഫീ എന്ന് പറഞ്ഞാൽ അവിടെ മീം പൂർണ്ണമാവുന്നില്ല. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഫീ മില്ലതിഹിം വലൻ, ഇവിടെയും അതുപോലെ തന്നെ. അറബി അക്ഷരമാലയിലെ ഫ, വാവ് ഈ രണ്ട് അക്ഷരങ്ങളാണ് ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മീമു സാക്കിനയ്ക്ക് ശേഷം വന്നാൽ ഫീ മില്ലതിഹിം വലൻ, അവിടെയും ചുണ്ട് തമ്മിൽ തട്ടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമുക്കൊരു ബോധ്യം വേണം. ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹു. വലൻ തു സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തുഫ്ലിഹു. ഇനി തുഫ്ലിഹു തുഫ്ലിഹു എന്ന് ഫായിനെ കലക്കല ചെയ്തുകൊണ്ടോ ഹാഇന്റെ മഖ്റജ് മാറി ഹ ആയിക്കൊണ്ടോ വായിക്കരുത്. തുഫ്ലിഹു വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഇവിടെ തുഫ്ലിഹു ഇ മദിന്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. തുഫ്ലിഹു ഇദൻ അബദ, ഇദൻ അബദ. അവിടെയും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇദൻ അബദ എന്ന് വായിക്കരുത്. പാരായണത്തിൽ ഇദൻ അബദ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തൻവീനിനെ വെളിവാക്കി ഹംസയെ വെളിവാക്കി ഒക്കെ വായിക്കണം. ഇദൻ അബദ. 21-ാമത്തെ ആയത്തിൽ വകദാലിക അഅ്സർനാ അലൈഹിം ലിയഅലമു. വകദാലിക അഅ്സർനാ, അവിടെ അഅ്സർനാ എന്ന പദത്തിലെ ഐൻ അതുപോലെ സ ഈ രണ്ടക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅ്സർനാ അലൈഹിം ലിയഅലമു അന്ന, മദ്ദിന്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അന്ന നൂനിന് ശദ്ദ് വന്നു മണിക്കണം. വഅദല്ലാഹി ഹഖ്, വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹഖ് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വഅന്ന സാഅത ലാ റൈബ ഫീഹാ. ഇവിടെ ലാ റൈബ ഫീഹാ ഇദ്, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന. അവിടെ പാരായണത്തിൽ ഇദ് യതനാസഊന എന്ന് ഓതരുത്, ഇദ് യതനാസഊന. ഇദ് യതനാസഊന ബൈനഹും അംറഹും. ബൈനഹും അംറഹും, അവിടെ അംറഹും എന്നുള്ള പദം അംറഹും അംറഹും എന്ന് വായിക്കരുത്. فَقَالُوا بُنُوا عَلَيْهِمْ بُنْيَانًا. അവിടെ فَقَالُوا بُنُوا, ഈ ബുനു എന്നുള്ളത് നമ്മൾ കൂട്ടി ഓതുമ്പോൾ فَقَالُوا بُنُوا فَقَالُوا بُنُوا ലാമിന് വമ്മാണ്, അതുപോലെ ബാഇന്
സുക്കൂനാണ്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഫഖാലു ബുനു അലൈഹിം, ഫഖാലു ബുനു അലൈഹിം ബുന്യാന, അലൈഹിം ബുന്യാന. അവിടെ മീമിനെ ഇഖ്ഫ ശഫവി ചെയ്തുകൊണ്ടാണ് മണിക്കേണ്ടത്. അലൈഹിം ബുന്യാന. റബ്ബുഹും അഅലമു ബിഹിം, റബ്ബുഹും അഅലമു ബിഹിം. ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അല അംരിഹിം ലനത്തഖിദന്ന, നൂനിന് ശദ്ദ് വന്നാൽ മീമിന് ശദ്ദ് വന്നാൽ ഒക്കെ മണിക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. മീമു സാക്കിനയ്ക്ക് ശേഷം വീണ്ടും മീമ്. അവിടെ ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് ആ നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് ഗുന്നത്തോടുകൂടി വായിക്കണം. അലൈഹിം മസ്ജിദ. അവസാനത്തിൽ മദ് ഇവ് ഈ രണ്ടായത്ത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 20-21 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പിഴവുകൾ കൂടാതെ പാരായണത്തിൽ അബദ്ധങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കു. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8 മുതൽ 17 വരെ വചനങ്ങൾ.
3: أعوذ بالله من الشيطان

0: ഖുർആൻ പാരായണത്തിന്റെ ഹൃദ്യമായ ആസ്വാദനം. മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇപ്പോൾ കേൾക്കാം അധ്യായം അൽ ഖമർ, വചനം 22 മുതൽ 55 വരെ. പാരായണം ചെയ്യുന്നത് ഫാരിസ് അബ്ബാദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: ഇന്നാ അൻസൽനാ അലൈകൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.
1: الحمد لله رب العالمين الرحمن

0: أكبر.
1: الله أكبر.
0: الرحمن الرحيم. الحمد لله رب العالمين. الرحمن

0: طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സഫാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
2: അഷ്ഹദു അൻ

0: استووا واعتدلوا. الله أكبر.
1: الله أكبر.
0: الحمد لله.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗരിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality. യാ റബ്ബാന അൽഖാദീർ. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: Peace Radio. Tune to reality.
5: Peace Radio. Peace Radio. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 103 മുതൽ 108 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷേഖ് ഖലീഫ അത്തുനേജി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. സൂറ അന്നബ 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
1: വചനം 31. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
2: ഇന്നലിൽ മുത്തഖീന മഫാസ,
1: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
2: വചനം 32.
1: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅ്നബ, മുന്തിരികളും.
2: ഹദായിഖ വഅഅ്നബ,
1: അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും.
2: വചനം 33.
1: വകവാഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
2: വകവാഇബ അത്റോബ,
1: സമപ്രായക്കാരായ സ്ഥനം തുടിച്ച തരുണികളും.
2: വചനം 34.
1: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ.
2: വകഅസൻ ദിഹാഖോ,
1: കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
2: വചനം 35.
1: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹാ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
1: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
2: വചനം 36.
1: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
1: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
2: വചനം 37.
1: റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലികൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ലാ മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ.

വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞത് നോക്കുക. നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിർ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോക നേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തു നിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: വചനം 39.
0: അതത്രേ അൽ യൗമുൽ ഹഖ്, യഥാർത്ഥ ദിവസം. ഫമൻ ശാഅ, ആകയാൽ, എന്നാൽ ആർ ഉദ്ദേശിച്ചുവോ. ഇത്തഖദ, അവൻ ഏർപ്പെടുത്തട്ടെ, ഉണ്ടാക്കട്ടെ. ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്. മആബ, ഒരു സങ്കേതം. മടക്കസ്ഥാനം, മടക്കം.

0: അതത്രേ യഥാർത്ഥ ദിവസം. ആകയാൽ വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്കു മടങ്ങുവാനുള്ള സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ.
1: വചനം 40.
2: ഇന്ന് നിശ്ചയമായും നാം അൻദർനാകും നിങ്ങൾക്ക് മുന്നറിയിപ്പ് അഥവാ താക്കീത് നൽകിയിരിക്കുന്നു. അദാബൻ ഒരു ശിക്ഷയെക്കുറിച്ച്, ഖരീബൻ അടുത്ത സമീപസ്ഥമായ, യൗമയന്നുറു നോക്കുന്ന ദിവസം കാണുന്ന ദിവസം, അൽമറു മനുഷ്യൻ, മാ ഖദ്ദമത് മുൻ ചെയ്തതിനെ, യദാഹു തന്റെ രണ്ടു കരങ്ങൾ കൈകൾ, വയഖൂലു പറയുകയും ചെയ്യും, പറയുന്നതുമായ, അൽ കാഫിർ അവിശ്വാസി, യാ ലൈതനീ അയ്യോ ഞാനായെങ്കിൽ, കുൻതു ആയിരുന്നു എങ്കിൽ, തുറാബ മണ്ണ്.

0: ജനങ്ങളെ, നിശ്ചയമായും സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം ഇതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതെ, മനുഷ്യൻ തന്റെ കരങ്ങൾ മുൻചെയ്തു വച്ചതിനെ നോക്കിക്കാണുന്ന ദിവസം അവിശ്വാസിയായുള്ളവൻ അന്ന് പറയും, അയ്യോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന്.
1: അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ അവിശ്വാസികൾ കൊതിച്ചുപോകും. തങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെടാതെ വെറും മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ, എന്നാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ എന്നൊക്കെ. അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഖിയാമത്തു നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. കാലികളും പറവകളും ഇതര ജീവികളുമെല്ലാം തന്നെ. അങ്ങനെ കൊമ്പില്ലാത്തവർക്ക് കൊമ്പുള്ള ജീവികളിൽ നിന്ന് പ്രതികാരം എടുത്തുകൊള്ളത്തക്കവണ്ണം അള്ളാഹു നടപടിയെടുക്കും. പിന്നീട് അവയോട് അള്ളാഹു നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് അവിശ്വാസിയായവൻ അയ്യോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുക.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം, സൂറ അന്നബ, 31-40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി ഹൃദയവസന്തം, സൂറ സ്വാദ് 18-20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.

0: يسبحن بالعشي يسبحن بالعشي والإشراق. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 18-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്നാ സഖർന, നാം കീഴ്പ്പെടു അൽ ജിബാല പർവ്വതങ്ങളെ മലകളെ, മഅഹു അദ്ദേഹത്തോടൊപ്പം, യുസബ്ബിഹ്ന അവ തസ്ബീഹ് ചെയ്തുകൊണ്ട് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട്, ബിൽ അഷിയി സന്ധ്യാസമയത്ത്, വൽ ഇഷ്റാഖ് പ്രകാശവേളയിലും അഥവാ രാവിലെയും. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളുമൊക്കെ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തിരുന്നുവെന്ന് ഈ സൂറത്തിനും മറ്റു സൂറത്തുകളിലും അള്ളാഹു വ്യക്തമാക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഇന്നഹു തആല സഖറൽ ജിബാല തുസബ്ബിഹു മഅഹു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല പർവ്വതങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ദ ഇഷ്റാഖി ശംസി, സൂര്യൻ പ്രകാശം പരത്തുന്ന വേളയിൽ, വആഖിരിൻ നഹാർ അതേപോലെ തന്നെ പകലിൻ്റെ അവസാന സമയത്തും. അള്ളാഹു സൂറത്തു സബയിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അള്ളാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് സ്തോത്ര കീർത്തനം അർപ്പിക്കുവീൻ. വത്തൈർ പക്ഷികളെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവീൻ. വകദാലിക കാനത്തി ത്വൈറു യുസബ്ബിഹു, പർവ്വതങ്ങളെപ്പോലെ തന്നെ പറവകളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. ബി തസ്ബീഹിഹി, അദ്ദേഹം നടത്തുന്ന തസ്ബീഹ്. വ തുറജ്ജിഉ ബി തർജീഇഹി, അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ, അദ്ദേഹത്തിൻ്റെ ഖേദിച്ചു മടങ്ങൽ അവയും കാണിച്ചിരുന്നു. ഇദാ മർറ ബിഹി ത്വൈറു, പക്ഷികൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പറന്നു പോകുമ്പോൾ, വഹുവ സാബിഹുൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ അവ തസ്ബീഹ് നടത്തുന്നു. ഫസമിഅഹു വഹുവ യതറന്നമു ബിഖിറാഅത്തി സബൂർ, അദ്ദേഹം സബൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ പക്ഷികളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു. ലാ തസ്തതിഉ ദഹാബ ബൽ തഖിഫു ഫിൽ ഹവാ, പക്ഷികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് അവ അന്തരീക്ഷത്തിൽ നിൽക്കും, വായുവിൽ നിൽക്കും, അത് മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ തസ്ബീഹിൽ അവർ ആകൃഷ്ടരായിരുന്നു. ആ തസ്ബീഹ് അദ്ദേഹം അവരെ പിടിച്ചു നിർത്തിയിരുന്നു. വതുസബ്ബിഹു മഅഹു വതുജീബുഹു അൽ ജിബാലു അശ്ശാമിഖാത്, പറവകളെപ്പോലെ തന്നെ പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുത്തിരുന്നു. തുറജ്ജിഉ മഅഹു വതുസബ്ബിഹു തബ്അൻ ലഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഇഷ്റാഖ് നമസ്കാരത്തെക്കുറിച്ചും ദുഹ നമസ്കാരത്തെക്കുറിച്ചും ഈ വചനത്തിൽ പരാമർശമുണ്ടെന്ന് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഹുവ യഖൂൽ, അബ്ദുല്ലാഹിബ്ൻ അബ്ബാസിനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്, ലഖദ് ഖറഅ്തു മാ ബൈന ലൗഹൈനി മാ അറഫ്തു സലാത്ത ദുഹ ഇല്ലൽ ആൻ, ഈ പരാമർശം കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. യുസബ്യഹ്നബിൽ അഷിയി വൽ ഇഷ്റാഖ്, അവ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും തസ്ബീഹ് നടത്തിയിരുന്നു. വകുന്തു അഖൂലു ഐന സ്വലാത്തുൽ ഇഷ്റാഖ് വകാന ബഅദ യഖൂൽ സ്വലാത്തുൽ ഇഷ്റാഖ്. അദ്ദേഹം പറയുമായിരുന്നു, എവിടെയാണ് ഈ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വമിൻ ശിദ്ദത്തി ഇനാബത്തിഹി ലിറബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങിയിരുന്നതിനാൽ, വിനയാന്വിതനായിരുന്നതിനാൽ, വ ഇബാദത്തിഹി, അദ്ദേഹം അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നതിനാൽ, അൻ സഖറല്ലാഹു അൽ ജിബാല മഅഹു, അള്ളാഹു പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു. തുസബ്ബിഹു മഅഹു ബിഹംദി റബ്ബിഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്തു. ബിൽ അഷിയി വൽ ഇഷ്റാഖ്, പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും. അവ്വലുൻ നഹാരി വ ആഖിരിഹി, അവ്വലൻ നഹാരി വ ആഖിരിഹി, പകലിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന കുല്ല ഷൈഇൻ ഖാദിഉൻ ലി അംരില്ലാ അത്തൈറു അല്ലത്തി തുസബ്ബിഹു ഫിൽ ഹവാഇ, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. പക്ഷികൾ അവ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. ഖാദിഅത്തുൻ ലി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനയാന്വിതരായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. വഹാദാ ഹുവ മാ അക്കദഹുല്ലാഹു ഫീ ഖൗലിഹി, അള്ളാഹു സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതെന്താണ് ആ വചനം? അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവർ കണ്ടില്ലേ, പക്ഷികളെ അവർ കണ്ടില്ലേ, അവർക്ക് മീതെ പറന്നുകൊണ്ടിരിക്കുന്ന. സാഫാതിൻ വയഖ്ബിദ്ൻ, ചിറക് നിവർത്തിക്കൊണ്ടും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പരമ കാരുണ്യകനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ വചനത്തിൽ പറവകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു എന്ന് പരാമർശമുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അന്നൽ ജിബാല വത്വൈറ തുസബ്ബിഹു മഅ ദാവൂദ് അലൈഹിസ്സലാം, പറവകളും അതേപോലെ തന്നെ പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാമിയുടെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. വ തുറജ്ജു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങേയറ്റം വിനയാന്വിതരായി വിനയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, കുല്ലുല്ലഹു അവ്വാബ്, അവയെല്ലാം തന്നെ പർവ്വതങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷികളാകട്ടെ എല്ലാം തന്നെ, കുല്ലുല്ലഹു, എല്ലാം അദ്ദേഹത്തിലേക്ക്, അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവയും വിനയം കാണിച്ചിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അചേതന വസ്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പർവ്വതങ്ങൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ദുർബലന്മാരായ മനുഷ്യർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വിസമ്മതിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനും അവൻ തയ്യാറാകും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് 19-ാമത്തെ വചനം, വത്വൈറു മഹ്ഷൂറതൻ കുല്ലുല്ലഹു അവ്വാബ്. വത്വൈറു, പക്ഷികളെയും, മഹ്ഷൂറതൻ, ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ കുല്ലുല്ലഹു എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് അവ്വാബ് മടക്കം അഥവാ വിനയം ഉള്ളതാകുന്നു. ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം അഥവാ വിനയം ഉള്ളവയായിരുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. 19-ാമത്തെ വചനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വത്വൈറു മഹ്ഷൂറത്തൻ ഐ മഹ്ബൂസത്തൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവയാകുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവയാണ്, തടഞ്ഞു വെക്കപ്പെട്ടവയാണ്. കുല്ലുല്ലഹു അവ്വാബ്, എല്ലാം അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണ്, മടക്കം കാണിക്കുന്നവയാണ്. ഐ മുത്തീഉൻ യുസബ്ബിഹു തബഅൻ ലഹു. ഇബ്നു കസീർ എന്ന് പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിന്തുടർന്നുകൊണ്ട് അവയും സ്തോത്ര കീർത്തനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തബരി റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആലാ ദിക്റുഹു വസഖർന ത്വൈറ യുസബ്ബിഹുന മഅഹു മഹ്ഷൂറത്തൻ ബിമഅന മജ്മൂഅത്തൻ ലഹു, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയ നിലയിൽ അല്ലാഹ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ കാന ഇദാ സബ്ബഹ അജാബത്തുഹുൽ ജിബാലു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് നടത്തുമ്പോൾ പർവ്വതങ്ങൾ അതിൽ പങ്കെടുക്കും, അവർ ഉത്തരം നൽകും. വജ്തമഅത് ഇലൈഹി ത്വൈറു, പക്ഷികൾ അദ്ദേഹത്തിലേക്ക് സമ്മേളിക്കും, സംഘടിക്കും. ഫസബ്ബഹത് മഅഹു വജ്തിമാഉഹ ഇലൈഹി കാന ഹശ്റുഹ ഫീമാ മദാ, അങ്ങനെ ആ പർവ്വതങ്ങൾ അതേപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും, അഥവാ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുക്കുമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ മുഫസ്സിർ നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അത്വയിറു മഹ്ഷൂറത്തൻ മഅഹു മജ്മൂഅത്തുൻ കുല്ലും മിനൽ ജിബാലി വത്വൈരി ലില്ലാഹി തആല, അദ്ദേഹം തസ്ബീഹ് നടത്തുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. അവ്വാബുൻ അഥവാ ഇംതിസാലൻ ലിഖൗലിഹി തആല, അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. അല്ലേ, മനുഷ്യരാണല്ലോ കൽപ്പന പാലിക്കാൻ വിമുഖത കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത്. എന്നാൽ ഈ പർവ്വതങ്ങൾ, അചേതന വസ്തുക്കൾ എന്ന് വിചാരിക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഇംതിസാലൻ ലിഖൗലിഹി തആല എന്ന് പറഞ്ഞാൽ. എന്താണ് അള്ളാഹൻ്റെ കൽപ്പന? യാ ജിബാലു അവ്വിബി മഅഹു വത്വൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സ്തോത്ര കീർത്തനം നടത്തുക, ഖേദപൂർവം അല്ലെങ്കിൽ വിനയത്തോടുകൂടി മടങ്ങുക. വത്വൈർ, പറവകളെ, ഈ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. ഫഹാദിഹി മിന്നത്തുല്ലാഹി അലൈഹി ബിൽ ഇബാദ, ഇത് അള്ളാഹുവിനെ, അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു അനുഗ്രഹമാകുന്നു, ഇബാദത്ത് കൊണ്ട്, അദ്ദേഹം നിർവഹിച്ചിരുന്ന ഇബാദത്ത് കൊണ്ട്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പർവ്വതങ്ങളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് പർവ്വതങ്ങളും പറവകളുമൊക്കെ സ്തോത്ര കീർത്തനം നടത്തിയിരുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വചനം, വശദദ്ന മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്ന, നാം ശക്തമാക്കുകയും അഥവാ ബലപ്പെടുത്തുകയും ചെയ്തു. മുൽകഹു, തൻ്റെ ആധിപത്യം, രാജത്വം. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം, തത്വജ്ഞാനം അല്ലെങ്കിൽ യുക്തി. വഫസ്ലൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ തീരുമാന വൈഭവം അല്ലെങ്കിൽ നിർണായകമായ ഭാഷണം, അഥവാ അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തെ നാം ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വിജ്ഞാനവും നിർണായക ഭാഷണവും നൽകുകയും ചെയ്തു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അള്ളാഹു അനുസ്മരിക്കുകയാണ്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, വശദദ്ന മുൽക്കഹു ഐ ജഅൽനാ ലഹു മുൽക്കൻ കാമില, പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. മിൻ ജമീഇ മാ യഹ്താജു ഇലൈഹിൽ മുലൂക്കു, ഏത് രാജാക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള തരത്തിൽ പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. ഖാല ഇബ്നു അബി നജീഹ് അൻ മുജാഹിദിൻ കാന അഷദ്ദു അഹ്ലി ദുനിയാ സുൽത്താന, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ അധികാരികളിൽ ശക്തമായ അധികാരത്തിന് ഉടമയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. നാസറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ثم ذكر منته عليه بالملك العظيم فقال, പിന്നെ അള്ളാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹം അള്ളാഹ് അനുസ്മരിപ്പിക്കുന്നു. വശദദ്ന മുൽക്കഹു ഐ ഖവ്വൈനാഹു ബിമാ അഅ്തൈനാഹു മിനൽ അസ്ബാബി വകസറത്തുൽ അദദി വൽ ഉദദി അല്ലതി ബിഹാ ഖവ്വല്ലാഹു മുൽക്കഹു ثم ذكر منته عليه بالعلم, അഥവാ നാം അദ്ദേഹത്തെ രാജ്യത്വം കൊണ്ട് ശക്തിപ്പെടുത്തി. അതെന്താണ്? എണ്ണ സംഖ്യ കൊണ്ടും അതേപോലെ തന്നെ വണ്ണം കൊണ്ടും നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹമായ വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വആതൈനാഹുൽ ഹിക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം നൽകി. ഐ അന്നുബുവ്വത്ത വൽ ഇൽമൽ അദീം, പ്രവാചകത്വവും അതിമഹത്തായ അറിവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫസ്സുലൽ ഖിതാബ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമായ മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, സംസാര വൈഭവം, തീർപ്പ് കൽപ്പിക്കാനുള്ള സംസാര വൈഭവം നാം അദ്ദേഹത്തിന് നൽകി. അതെന്താണ്? മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്സുലൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുസൂമാത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംസാര വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഉസൈമി റഹ്മത്ത് പറയുന്നു, വശദദ്ന മുൽക്കഹു ഐ ഖവ്വൈന മുൽക്കഹു, അദ്ദേഹത്തിന് നാം അധികാരം ശക്തിപ്പെടുത്തി കൊടുത്തു. ലിഅന്ന ശദ്ദ യഅതി ബിമഅനാ അത്തഖ്വിയ, ശദ്ദ് എന്നത് ശക്തിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. സൂറത്തുൻ നബയിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَبَنَيْنَا فَوْقَكُمْ, നിങ്ങൾക്കു മീതെ നാം പണിയുകയും ചെയ്തു. سَبْعًا شِدَادًا, ശക്തമായ ഏഴെണ്ണത്തെ, ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ശദദന എന്നത് അല്ലെങ്കിൽ ഷിദാദ എന്നത് ശക്തിയെ അറിയിക്കാനാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അന്നല്ലാഹ് സുബ്ഹാനഹു വ തആല ഖവ്വ മുൽക ദാവൂദ ബിമാ ദക്കർനാ ബിത്തഖ്വിയത്തിൽ മഅനവിയ വൽ ഹിസ്സിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും എല്ലാ നിലക്കുമുള്ള തഖ്വിയത്ത് ശക്തിപ്പെടുത്തൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുപോലെ തന്നെ അന്ന തഖ്വിയത്തൽ മുൽക്ക് മിൻ അക്ബരി ഔസാഫിൽ മലിക്കി, ഒരാൾക്ക് രാജ്യത്വം കൊണ്ട് ശക്തി നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാകുന്നു. അല്ലത്തി യതമത്തഉ ബിഹാ ലി അന്നല്ലാഹു തആല മന്ന ബിഹാ അലാ ദാവൂദ് അലൈഹിസ്സലാം ഫി ഖൗലിഹി വശദദ്നാ മുൽക, ആ അള്ളാഹുവിൻ്റെ വചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു രാജ്യത്വത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. ഈ അചേതന വസ്തുക്കളെന്ന് നമ്മൾ കരുതുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത പറവകളും എല്ലാം തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നന്ദി കെട്ടവരാണെന്നതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹു കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് കുട്ടി സലഫി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Peace Radio. Tune to reality.

പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ഖുർആൻ റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് വാദി അൽ യമാനി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: ജീവിതത്തിലെ ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ കാരിയുകളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിൻ്റെ സൂറത്തു ത്വാരിഖ് പാരായണമാണ് നമ്മൾ കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽഹാഫിൽ സലാഹ് അൽഹാഷി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അൽ മുഅ്മിനൂൻ 23 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഷെയ്ഖ് തൗഫീഖ് അൽ സഗീർ.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാൻ. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ, സൂറത്തു ത്വഹ 7-17 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് തൗഫീഖ് അസ്സയാഖ്. ശ്രോതാക്കളെ, അടുത്തതായി നാം പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിൻ്റെ ക്ലാസ്സിലേക്കാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 13-ാമത്തെ വചനമാണ് ഹാഫിൽ ജാഫർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 12 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. 13-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാഹ് അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് മനഃപ്പാഠമാക്കാം, അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا

وَإِذْ قَالَتْ طَائِفَةٌ وَإِذْ قَالَتْ طَائِفَةٌ وَإِذْ قَالَتْ طَائِفَةٌ قَالَتْ طَاء എന്നാണ് അതിലെ ഖാലത്ത് എന്നതിലെ തായിനെ അടുത്ത ത്വയിലേക്ക് ചേർത്ത് വായിക്കണം. അപ്പോൾ തായിൻ്റെ ഉച്ചാരണം കളയപ്പെടും. ഖാലത്ത ഖാലത്ത ത്വയിന് ശബ്ദ കൊടുക്കാം. ഖാലത്ത് എന്നതിലെ തായ് കളഞ്ഞ് അതിനെ ത്വയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ തായിൻ്റെ ഉച്ചാരണം അവിടെ ഉണ്ടാവില്ല. വഇദ് ഖാലത്ത طائفتم وإذ قالت طائفة منهم وإذ قالت طائفة منهم

0: وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ
1: അവിടെ തൽക്കാലം അതുവരെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. യാന് സുക്കൂൻ നൽകി നബിയ എന്നാണ്. നബിയ ശബ്ദ കൊടുത്തിട്ടാണ് ബാക്കി ഓതേണ്ടത്. അവിടെ വഖഫ് ചെയ്യായതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞ് നിർത്തിയത്.

0: ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 13-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: Peace Radio. Tune to reality.
5: هي الحبيبة والمختار.
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ വിവിധതരം ഖാരിഈകളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്കെത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, tuned to reality.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങൾ. അവതരണം ഹാഫിൽ അബ്ദു ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടർന്ന് പോകുന്നത്.

സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ആയത്ത്. അലിഫ് ലാമീം. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അലിഫ്, ഈ അക്ഷരം അങ്ങനെ തന്നെയാണ് നമ്മൾ ഉച്ചരിക്കാറ് അലിഫ്. അവിടെയും അലിഫ് അലിഫ് എന്ന് കനപ്പിക്കരുത്, അലിഫ് ല അലിഫ് അലിഫ് ഇങ്ങനെ ഉച്ചരിക്കണം. ലാം ഇവിടെ മദ് ചെയ്യണം, നീട്ടണം, ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണത്. കാരണം അലിഫ് ല മദ്ദിൻ്റെ അക്ഷരമായ ഒരു അലിഫുണ്ട് അവിടെ, ല എന്നതിൽ ഒരു അലിഫുണ്ട്. ശേഷം മീമിന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവുയ ഇതിന് ശേഷം ഷദ്ദ് വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണ്. ഈ നീട്ടലിൻ്റെ ദൈർഘ്യത്തിൻ്റെ മദ്ദിൻ്റെ പേരാണ് മദ് ലാസിം. ഹർഫി മുസക്കൽ, മുസക്കൽ ലാസിമാണ്, അനിവാര്യമായിട്ടും നീട്ടണം, മുസക്കലാണ്. ഷദ്ദുള്ളതിനാണ് ഉള്ളതിനാൽ അതിന് മുസക്കൽ എന്ന് പറയുന്നു. പിന്നെ ആ ഷദ്ദ് മീമിന് ഷദ്ദുണ്ട് എന്ന് മനസ്സിലാക്കി, മീമിന് ഷദ്ദുണ്ടെങ്കിൽ ഗുന്ന ചെയ്യണം, മണിക്കണം, രണ്ട് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ മണിക്കേണ്ടതാണ്. അതിനുശേഷം മീം, ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം സുക്കൂനും ഉണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവുയ ഇതിനു ശേഷം സുക്കൂൻ വന്നാലും ആറ് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നീട്ടേണ്ടതാണ്. അപ്പോൾ ഓതേണ്ടത് ഈ നീട്ടുന്നതിൻ്റെ പേര് മദ് ലാസിം ഹർഫി മുഖഫഫ്. ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കി, മദ് ലാസിം ഹർഫി മുസക്കൽ, മീമിന് ഷദ്ദുള്ളതിനാൽ. രണ്ടാമത്തത് മദ് ലാസിം ഹർഫി മുഖഫഫ്, മീമിന് സുക്കൂൻ വന്നതിനാൽ. ഇത് ഓതേണ്ടത് അലിഫ് ലാം മീം. അടുത്ത ആയത്ത് ذلك الكتاب لا ريب فيه هدى للمتقين. ذلك ഈ പദത്തിൽ ذلك എന്നതിലെ ذال പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ആളുകളും ذلك الكتاب അല്ലെങ്കിൽ ذلك, കൂടുതലായിട്ടും ذلك الكتاب എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ذال മാറി ذا എന്ന അക്ഷരമാവുന്നു. ذلك ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, ദാലിക, അങ്ങനെയാവണം. ഇനി ദാലിക്കൽ കിതാബു, കിതാബു എന്നതിലെ ത എന്നെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിച്ചുച്ചരിക്കും. കിതാബു കിതാബു അല്ല, കിതാബു. ലാ റൈബ ലാ റൈബ ലാ റൈബ ഫീ. ഇവിടെ ലാ റൈബ് എന്നതിൽ നിർത്താം, ഫീ എന്നതിലും നിർത്താം. അത് അതുകൊണ്ടാണ് ഖുർആനിൽ മുസ്ഹഫിൽ കാണാൻ പറ്റും മൂന്ന് ഡോട്ടുകൾ, രണ്ട് സ്ഥലങ്ങളിൽ മൂന്ന് ഡോട്ടുകൾ കാണാൻ പറ്റും, പുള്ളികൾ. അതിനർത്ഥം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താം, ലാ റയീബ് നിർത്താം, ഫീ നിർത്താം. നിർത്തുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. ലാ റയീബ് ഇവിടെ നിർത്തുമ്പോൾ ആ മദ്ദിൻ്റെ പേര് മദ്ലീന്, സൂറത്തുൽ ഖുറൈശിലൊക്കെ ഉള്ളതുപോലെ ഖൗഫ്, ഖുറൈഷ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഫീ എന്നതിൽ നിർത്തുമ്പോൾ മദ് ആറദുൽ സുക്കൂൻ, ഇങ്ങനെ ഇൻഷാല്ലാ. അത് പിന്നീട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വിശദീകരിക്കാം ഇൻഷാല്ലാ. ഏതായാലും ലാ റൈബ ഫീ ഇവിടെ നിർത്തി. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ ഹുദൻ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹു ഹുദൻ തൻവീന് ശേഷം, ഹുദൻ തൻവീന് ശേഷം ലിൽ മുത്തഖീൻ ലാമ് ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഹുദല്ലിൽ ഹുദല്ലിൽ മുത്തഖീൻ. ഇനി മുത്തഖീൻ ഇവിടെ താ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും മുത്തഖീൻ മുത്തഖീൻ എന്ന് മുസ്തഖീം സൂറത്തുൽ ഫാത്തിൽ മുസ്തഖീം എന്ന് പറയുന്ന പോലെ മുത്തഖീൻ ഇങ്ങനെയല്ല, മുത്ത മുത്തഖീൻ മുത്തഖീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. മുത്തഖീൻ ഈ നീട്ടൽ, ഈ ദൈർഘ്യം മദ് ആരദുൽ സുക്കൂൻ, മദ് ആരദുൽ സുക്കൂൻ എന്നാൽ മുത്തഖീന എന്നാണ്. പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ മുത്തഖീൻ നൂന് സുക്കൂൻ നൽകുന്നു, താൽക്കാലികം അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ നൽകുന്നു. അതുകൊണ്ടാണ് മദ് ആരദുൽ സുക്കൂൻ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്നതാണ്. മൂന്നാമത്തെ ആയത്ത്

അല്ലദീന, ഇവിടെയും അല്ലസീന എന്ന് പറയരുത്, അല്ലദീന. യുഅ്മിനൂന, യുഅ്മിനൂന എന്നോ യുഅ്മിനൂന എന്നോ അല്ല, യുഅ്മിനൂന, യുഅ്മിനൂന. ബിൽഗൈബി, ബിൽഗൈബി, ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ഗൈൻ. ബിൽഗൈബി എന്ന് ഓതിപ്പോവരുത്, ബിൽഗൈബി. വയുഖീമൂന സ്വലാഹ്, വയുഖീമൂന ഖാഫ്, വയുഖീമൂന സ്വലാഹ് സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ അത് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാവണം. വയുഖീമൂന സ്വലാഹ്, അസ്സലാഹ്. സ്വാദുച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ മുന്നിലോട്ട് കൂർത്ത് നിൽക്കുന്ന, കൂർപ്പിച്ച് നിൽക്കുന്ന അവരാ. അസ്വല, അസ്വല അല്ല, സ സ. ഇതും കണ്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു പ്രത്യേക അക്ഷരമാണ് അസ്വലഹ്, അതിൻ്റെ ഉച്ചാരണം. ഒമിമ്മ, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ഒമിമ്മ റസഖ്നാഹും, റസഖ്, റസഖ്. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. റസഖ്നാഹും അല്ല, റസഖ്നാഹും, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. റസഖ്നാഹും. യുൻഫിഖൂൻ, സാക്കിനായ നൂന്നിന് ശേഷം ഫ. യുൻഫി ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന്നിന് ശേഷം ഫ വരുമ്പോൾ ഗുന്ന ചെയ്യണം. പക്ഷേ ഈ ഗുന്ന പലപ്പോഴും ഇദ്ഗാം രൂപത്തിൽ ആവുന്നതാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ? യുൻഫി അല്ല, യുൻഫി അല്ല, യുൻഫി, യുൻഫി. ഇതും ശരിക്കും കണ്ടുകൊണ്ടൊക്കെ പഠിക്കേണ്ട ഒരു പ്രത്യേകതരം പ്രയോഗങ്ങളാണ്. റസഖ്നാഹും യുൻഫിഖൂൻ, യുൻഫിഖൂൻ. അവസാനത്തിൽ മദ്ദ് ആരിദ് ലിസ്സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 1, 2, 3 ആയത്തുകളാണ് കേട്ടു മനസ്സിലാക്കിയത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് തൗഫീഖ് അസ്സയാഖ്.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 20-ാം അധ്യായം സൂറത്തു ത്വഹ 37 മുതൽ 55 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ-ഖാരി അഹ്മദ് അൽ-ഉബൈദ്.
2: أعوذ بالله من الشيطان الرجيم.
3: ولقد

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസയിലെ 114 മുതൽ 119 കൂടിയ വചനങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മുബീന.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 114 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പാരായണവും പഠനവും ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فغفرنا له ذلك وإن له عندنا لزلفى وإن له عندنا لزلفى وحسن مآب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 25-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഫഗഫർനാ ലഹു, അപ്പോൾ അദ്ദേഹത്തിന് നാം പൊറുത്തുകൊടുത്തു. ദാലിക, അത്. വ ഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും, നമ്മുടെ അടുക്കൽ, ലസുൽഫ, സാമീപ്യം അല്ലെങ്കിൽ അടുപ്പം, വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും അല്ലെങ്കിൽ നല്ല പ്രാപ്യസ്ഥാനവും. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. തനിക്ക് പിണഞ്ഞ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖേദം, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു, അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം, അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പൊറുത്തുകൊടുത്തു, നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യ സ്ഥാനവും നല്ല മടക്കസ്ഥാനവുമുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പൊറുത്തുകൊടുക്കാനുള്ള കാരണമായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മടക്കമാണ്, ഖേദമാണ്. തീർച്ചയായും വലിയ പാഠം ഇത്തരം വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റുകൾ മനുഷ്യസഹജമാണ്. പ്രത്യേകിച്ച് പ്രവാചകന്മാരാകുമ്പോൾ ചെറിയ സ്കലിതങ്ങൾ പോലും തെറ്റുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് മനുഷ്യന്റെ മഹത്വം കുടികൊള്ളുന്നത്. ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാകുന്നു, അവരിൽ ഉത്തമർ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, വഖൗലുഹു തആല വഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ് ഐ വഇന്ന ലഹു യൗമൽ ഖിയാമതി, തീർച്ചയായും അന്ത്യനാളിൽ അദ്ദേഹത്തിനുണ്ട് ലഖുർബത്തുൻ യുഖദ്ദിബുഹുല്ലാഹു അസ്സവജൽ, അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിക്കും. ബിഹാ, അദ്ദേഹത്തിൻ്റെ ആ മടക്കം കാരണം. വഹുസ്ന മർജിഇൻ വഹുവ അദ്ദറജാത്തു അൽ ആലിയ, അതായത് അത് ഉന്നതമായ ഒരു പദവിയാണ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ ദറജാത്ത്, ആ ഉന്നതമായ സ്ഥാനം. ഫിൽ ജന്ന, സ്വർഗത്തിൽ. ലിനുബൂവത്തിഹി വഅദ്ലിഹി അത്താമി ഫി മുൽക്കിഹി, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തെക്കൊണ്ടും അദ്ദേഹം പരിപൂർണമായി നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിച്ചു എന്ന കാരണത്താലും. ഒരു വിധികർത്താവായിരിക്കെ ജനങ്ങൾക്കിടയിൽ നീതിനിഷ്ഠമായ വിധി നടപ്പിലാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് ഹദീസിൽ കാണാം. കമാ ജാഅ ഫിൽ ഹദീസ് അൽ മുഖസിതൂന അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ വകിൽത യദൈഹി യമീൻ, നീതിനിഷ്ഠമായ സമീപനം സ്വീകരിക്കുന്നവർ, നീതി പാലിക്കുന്നവർ, അവർ വലിയ ഗോപുരങ്ങളിലായിരിക്കും, പ്രകാശത്തിൻ്റെ ഗോപുരങ്ങളിൽ. അള്ളാഹുവിൻ്റെ വലതുവശത്ത് വകിൽത യദൈഹി യമീൻ, അള്ളാഹുവിൻ്റെ ഇരുകൈകളും യമീനാകുന്നു, വലത്തേതാകുന്നു. അല്ലദീന, ആരാണ് ഈ മുഖസിത്തീങ്ങൾ? അല്ലദീന യുഖസിതൂന ഫി അഹ്ലീഹിം വമാ വല്ലൗ, തങ്ങളുടെ ആളുകളിലും തങ്ങൾ അധികാരം കൈയാളുന്നിടത്തുമൊക്കെ നീതി നടപ്പാക്കുന്നവർ, അവർക്കാണ് ഈ വലിയ പ്രതിഫലം ലഭിക്കുക എന്നർത്ഥം. ഈ വചനത്തിൽ അള്ളാഹു അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയതായും അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുമെന്ന കാര്യവും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫഗഫർനാ ലഹു ദാലിക് അല്ലദീ സദറ മിൻഹു വഅക്രമഹു അല്ലാഹു ബിഅൻവാഇൽ കറാമാത്ത്, അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ച ആ അപാകത, ആ തെറ്റ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു വിവിധങ്ങളായ ആദരവുകൾ കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഖാല, അള്ളാഹു പറഞ്ഞു, വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ ഐ മൻസിലതൻ ആലിയ, അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ അടുപ്പമുണ്ട്, സാമീപ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. വഖുർബത്തുൻ വഖുർബത്തുൻ മിന്ന, നമ്മുടെ അടുക്കൽ അദ്ദേഹത്തിന് അടുപ്പവുമുണ്ട്. വഹുസ്ന മആബ് ഐ മർജിഇൻ, ഒരു നല്ല മടക്കസ്ഥലം, ഏറ്റവും നല്ല മടക്കസ്ഥലവും അദ്ദേഹത്തിനുണ്ട്. വഹാദ ദംബു അല്ലദീ സദറ മിൻ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമിൽ നിന്ന് സംഭവിച്ച തെറ്റ്, ലം യദുക്കിരില്ലാഹു ലിഅദ്മിൽ ഹാജത്ത് ഇലാ ദിക്രിഹി, അതവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അള്ളാഹു അത് എടുത്തു പറഞ്ഞിട്ടില്ല. ഫത്തഅറുദു ലഹു മിൻ ബാബി തകല്ലുഫ്, ചില കാര്യങ്ങൾ ചിലപ്പോൾ എടുത്തു പറയേണ്ടി വരും, അത് ആ സാഹചര്യത്തിൻ്റെ അനിവാര്യത കൊണ്ടാണ്. പക്ഷേ എന്ത് തെറ്റാണ്, എന്ത് അപാകതയാണ് സംഭവിച്ചതെന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ല. വഇന്നമൽ ഫാഇദതു മാ ഖസ്സഹുല്ലാഹു അലൈനാ, അള്ളാഹു അദ്ദേഹത്തിന് ചരിത്രം ഇവിടെ എടുത്തു പറഞ്ഞത് മിൻ ലുത്ഫിഹി ബിഹി വതൗബതിഹി വഇനാബതിഹി, അള്ളാഹുവിൻ അദ്ദേഹത്തോട് കാണിച്ച അനുകമ്പയും അതേപോലെ അള്ളാഹുവിലേക്ക് അദ്ദേഹം ഖേദിച്ചു മടങ്ങിയ കാര്യവും ഇതെല്ലാം പറയുവാൻ വേണ്ടിയാണ്. വഅന്നഹു ഇർതഫഅ മഹല്ലഹു ഫകാന ബഅദ തൗബതി അഹ്സന മിൻഹു ഖബ്ലഹാ, തൻ്റെ പശ്ചാത്താപത്തിനു ശേഷം അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ നല്ല ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പറയുന്നു, അന്നൽ ഇസ്തിഗ്ഫാറ, തീർച്ചയായും പാപമോചനം തേടൽ, സബബുൻ ലിമഹ്വി മാ ഹസല മിനദ്ദുനൂബി, സംഭവിച്ച തെറ്റുകൾ അത് മായ്ച്ചു കളയാൻ അത് കാരണമാകുന്നു. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പശ്ചാത്താപത്തിനും അതേപോലെ തന്നെ പാപമോചനം അർത്ഥിക്കുന്നതിനുമുള്ള അസുലഭമായ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് സബബുൻ ലിമഹ്വിഹ മഹ്വി മാ ഹസല മിനദ്ദുനൂബ്, സംഭവിച്ച തെറ്റുകൾ മായ്ച്ചു കളയാൻ അത് കാരണമായി തീരും. അള്ളാഹു നമുക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് അദ്ദേഹം പറയുന്നു, അന്ന സുജൂദ ഖുദൂഅൻ ലില്ലാഹി, അള്ളാഹുവിനെ അവനോട് വിനയം കാണിച്ചുകൊണ്ട് സാഷ്ടാംഗം നമിക്കൽ, മിൻ സുനനിൽ അംബിയാ, അംബിയാക്കന്മാരുടെ ചര്യയിൽപ്പെട്ടതാകുന്നു. അള്ളാഹു പറഞ്ഞു, വഖറ റാഖിഅൻ വഅനാബ്, അദ്ദേഹം റുകൂ ചെയ്തുകൊണ്ടും കേറിച്ചു മടങ്ങിക്കൊണ്ടും അദ്ദേഹം വീണു, സാഷ്ടാംഗം നമിച്ചു. മറ്റൊന്ന്, ഇജാബത്തുല്ലാഹി സുബ്ഹാനഹു ദുആഅ മൻ ദആഹു, തന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിനെക്കുറിച്ച് പലപ്പോഴും പറയുന്ന കാര്യമാണ്. ലിഖൗലിഹി ഫഗഫർനാ ലഹു ദാലിക്, നമ്മൾ പഠിക്കുന്ന സൂറത്ത് സ്വാദിലെ 25-ാമത്തെ ഈ വചനത്തിനും അള്ളാഹു പറഞ്ഞു, ഫഗഫർനാ ലഹു, നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു, ദാലിക്, ആ തെറ്റ്, ആ കാര്യം. ഇവിടെ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. ആ അറിവിൻ്റെയും അതേപോലെ തന്നെ കേൾവിയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ പശ്ചാത്താപം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നത് അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെടുമ്പോൾ, പാപകൃത്യങ്ങളിൽ അകപ്പെടുമ്പോൾ, ഇനി എനിക്കൊരു മടക്കമില്ല എന്ന ഭാവത്തിൽ ആ നിലയിൽ ചിന്തിക്കുകയും തെറ്റുകളിൽ കൂടുതൽ പൂണ്ടു പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അള്ളാഹുവിന്റെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫഗഫർനാ ലഹു, അദ്ദേഹത്തിന് നാം പൊറുത്തു കൊടുത്തു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്താപം കേൾക്കുകയും ആ പശ്ചാത്താപം നടത്തിയ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ അദ്ദേഹം അർഹനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അതാണ് അവിടെ അള്ളാഹു പ്രത്യേകം ആ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരാമർശത്തിൽ നമുക്ക് വലിയ ഗുണപാഠമാണ് പഠിക്കാനുള്ളത്. അള്ളാഹുവിലേക്ക് ആ സാമീപ്യം ആഗ്രഹിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിന് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക, നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ ദുനിയാവിലെ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകേണ്ടത് നമ്മുടെ റബ്ബിലേക്കാണെന്ന ഓർമ്മയോടുകൂടി നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്ന, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന അത്തരം യഥാർത്ഥമായ ഭയഭക്തന്മാരായ ദാസന്മാരിൽ നമ്മൾക്കും ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ വചനം നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. ഫഗഫർനാ ലഹു ദാലിക് വഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ്. അള്ളാഹു ഈ വചനത്തിൽ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പൊറുത്തു കൊടുത്തു, നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും, അതായത് നല്ല മടക്കസ്ഥാനവുമുണ്ട്. തുടർന്ന് 26-ാമത്തെ വചനം, യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് വലാ തത് فَاتَّبِعِ الْهَوَى فَيُضِلَّكَ عَن سَبِيلِ اللَّهِ ان الذين يضلون عن سبيل الله لهم عذاب شديد لهم عذاب شديد بما نسوا يوم الحساب പരിശുദ്ധ റമദാൻ അത് ഖുർആനിന്റെ മാസമാണെന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ അത് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതേപോലെ തന്നെ പാരായണത്തിൻ്റെ മര്യാദകൾ അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ വളരെയധികം താല്പര്യം കാണിക്കണം. കേവല പാരായണത്തിനല്ല യഥാർത്ഥത്തിൽ മഹത്തായ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അർത്ഥം ഗ്രഹിച്ചുകൊണ്ടും പാരായണത്തോട് നീതി പുലർത്തിക്കൊണ്ടുമുള്ള പാരായണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 26-ാമത്തെ വചനം, യാ ദാവൂദു, ഹേ ദാവൂദ്, ഇന്ന ജഅൽനാക, നിശ്ചയമായും നാം നിന്നെ ആക്കിയിരിക്കുന്നു, ഖലീഫതൻ, ഒരു പ്രതിനിധി, ഫിൽ അർദി, ഭൂമിയിൽ. പ്രതിനിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥത്തിൽ. സാധാരണ ഒരാളെ പ്രതിനിധാനം ചെയ്യുന്ന തുല്യമായ പദവിയുള്ള ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിലല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫഹ്കും, അതിനാൽ നീ വിധി നടത്തുക, ബൈനന്നാസി, മനുഷ്യർക്കിടയിൽ, ബിൽ ഹഖ്തി, ന്യായപ്രകാരം, വലാ തത്തബിഉ, നീ പിൻപറ്റരുത്, അൽഹവാ, ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ, ഫയുദില്ലക, കാരണം അത് നിന്നെ വ്യതിചലിപ്പിക്കും, അല്ലെങ്കിൽ എന്നാലത് നിന്നെ പിഴപ്പിക്കും, അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും. ഇന്നല്ലദീന യദില്ലൂന, നിശ്ചയമായും പിഴച്ചുപോകുന്നവർ, നിശ്ചയമായും പിഴച്ചുപോകുന്നവർ, അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, ലഹും, അവർക്കുണ്ട്, അദാബൂ ഷദീദ്, കഠിന ശിക്ഷ, ബിമാ നസു, അവർ മറന്നത് നിമിത്തം, യൗമൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തെ. അതായത്, ഹേ ദാവൂദ്, നിശ്ചയമായും നിന്നെ നാം ഭൂമിയിൽ ഒരു പ്രതിനിധി ആക്കിയിരിക്കുന്നു, ആകയാൽ നീ മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക, ഇച്ഛയെ പിൻപറ്റുകയും ചെയ്യരുത്, കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്നതാണ്. അതാണ് ദീർഘമായ ഈ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു വ്യക്തിത്വമാക്കിയിരിക്കുന്നു താങ്കളെ. അതാണ് ഇന്ന ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. പിന്നെ പറയുന്നു, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ ന്യായമായ നിലയിൽ താങ്കൾ വിധി നടത്തുക. വലാ തത്തബിഉൽ ഹവാ, താങ്കൾ തന്നിഷ്ടത്തെ പിൻപറ്റരുത്. ഇവിടെ പലപ്പോഴും മനുഷ്യൻ അധമത്വത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്, മനുഷ്യൻ വഴി പിഴച്ച മാർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് തന്നിഷ്ടത്തെ പിൻപറ്റിയത് കൊണ്ടാണെന്നത് അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും അള്ളാഹുവിൻ്റെ പരാമർശങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഹാദിഹി വസ്വിയത്തും മിനല്ലാ, ഇത് അള്ളാഹുവിനുള്ള വസ്വിയത്താകുന്നു. ഹാദിഹി വസ്വിയത്തും മിനല്ലാ, ഇത് അള്ളാഹുവിനുള്ള വസ്വിയത്താകുന്നു. ലി വുലാത്തിൽ ഉമൂരി, കൈകാര്യകർത്താക്കൾക്കുള്ള, ഐ യഹ്കുമു ബൈനന്നാസി ബിൽ ഹഖ്, അവർ മനുഷ്യർക്കിടയിൽ ന്യായമായ നിലയിൽ വിധി നടപ്പിലാക്കണം എന്ന്. മിൻ ഇൻദ അൽ മുനസ്സലി മിൻ ഇൻദിഹി തബാറക വതആല, അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ച, സത്യവുമായി അവതരിപ്പിച്ച ആ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ. വലാ യഅദിലു അൻഹു ഫയദില്ലു അൻ സബീലിഹി, അതിന് അവർ തെറ്റിപ്പോകരുത്, അപ്പോൾ അവർ സന്മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകും. വഖദ് തവഅദ അല്ലാഹു തബാറക വതആല മൻ ദല്ല അൻ സബീലിഹി വ തനാസാ യൗമൽ ഹിസാബ് ബിൽ വഈദിൽ അകീദ് വൽ അദാബിൽ ശദീദ്. കഠിന സ്വരത്തിൽ അല്ലാഹു പറയുന്നു, ശക്തമായ ഭാഷയിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോയാൽ നാളെ വരാനിരിക്കുന്ന പാരത്രികമായ ജീവിതത്തെ വിസ്മരിച്ചു കളഞ്ഞാൽ, അതാണ് തനാസാ യൗമൽ ഹിസാബ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ താക്കീത്? ബിൽ വഈദിൽ അകീദ് വൽ അദാബിൽ ശദീദ്, കഠിനമായ ശിക്ഷയെ കൊണ്ട് അല്ലാഹു താക്കീത് നൽകുന്നു. അതാണ് ഇബ്നു കസീർ റഹിമഹുള്ള എടുത്തു പറയുന്നത്. പലപ്പോഴും ഈ ഒരു ബോധമാണ്, ഇത്തരം കാര്യങ്ങളിൽ കണിശത പാലിക്കാൻ ആ ബോധത്തിന്റെ അഭാവമാണ് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. താൻ തന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നവനാണ്, താൻ ചെയ്ത തന്റെ ചെയ്തികളെക്കുറിച്ച് നാളെ പരലോകത്ത് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അനീതിയോടുകൂടിയുള്ള അല്ലെങ്കിൽ സ്വജനപക്ഷപാതിത്വത്തോടുകൂടിയുള്ള വിധികളും അതുപോലെ തന്നെ തീർപ്പുകളും മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, തൻഫീദുൻ ഫീഹാ അൽ ഖദായ അദ്ദീനിയ വദ്ദുനിയവിയ, ദീനിയായ വിഷയത്തിലാകട്ടെ ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ ശരിയായ നിലക്ക് തീർപ്പ് കൽപ്പിക്കാനാണ് അള്ളാഹു അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നർത്ഥം. ഇന്നാ ജഅൽന ഖലീഫത്തൻ ഫിൽ അർദ് എന്നതുകൊണ്ടാണ്, എന്ന വചനമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് ഐ അൽ അദിൽ വഹാദാ ലാ യതമക്കനു മിൻഹു ഇല്ലാ ബിഇൽമിൻ ബിൽ വാജിബി വഇൽമിൻ ബിൽ വാഖിഇ. നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കാൻ കഴിയണമെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് യഥാവിധി അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നിലവിലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. വഖുദ്രത്തിൻ അലാ തൻഫീദിൽ ഹഖി വലാ തത്തബിഇൽ ഹവാ, അതേപോലെ തന്നെ നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കാനാവശ്യമായ ആ കഴിവും ഉണ്ടായിരിക്കണം. പിന്നെ അള്ളാഹു പറയുന്നു, വലാ തത്തബിഇൽ ഹവാ, തന്നിഷ്ടത്തെ താങ്കൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ അത് പലപ്പോഴും തന്നോട് അടുപ്പമുള്ളവരിലേക്ക് അവർക്ക് അനുകൂലമായി വിധി നടപ്പിലാക്കാൻ അത് മനുഷ്യനെ പ്രേരിപ്പിക്കും. അതേപോലെ തന്നെ തൻ്റെ താനുമായി ബന്ധമില്ലാത്ത തൻ്റെ എതിരാളികൾക്ക് അവരോട് ശത്രുത കാണിക്കാൻ, അനീതിയോടുകൂടി വിധി നടപ്പിലാക്കാൻ അതിനും അതവനെ പ്രേരിപ്പിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനത്തിൽ വളരെ ശ്രദ്ധേയമാണ്, നീതിയോടുകൂടിയുള്ള തീർപ്പിനു വേണ്ടിയാണ് അള്ളാഹു വസീയത്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരിൽ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
5: أعوذ بالله من الشيطان الرجيم.

0: الميت من الحي وترزق من تشاء بغير حساب.
1: ജസാക്കും അല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ അധ്യായം 3 ആലുംറാൻ 15 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഉസൈമി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ, വിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളാകുവാൻ വേണ്ടി എപ്പോഴും അതിൻ്റെ പാരായണത്തിലും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ മാധുര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും ഏറെ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ഖുർആനിൻ്റെ ഏത് മത്സരങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഓരോ ഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴും അത് ഉത്സാഹത്തോടെ കൂടി കണ്ടുപിടിക്കുവാൻ ഏറെ പ്രയത്നിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്യുസിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഖുർആൻ ടെലിക്യുസിൽ നാം ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ 2 ജുസ് അഥവാ തബാറക്ക് ജുസും അതുപോലെ തന്നെ അമ്മ ജുസും, അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ഖുർആൻ ടെലിക്യുസിൽ ചോദിക്കുന്നത്. ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ ടെലിക്യുസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
6: സജ്ജാദ്.
5: സജ്ജാദ്, മാഷാ അല്ലാ. അപ്പൊ സജ്ജാദ് മോൻ എവിടെ നിന്നാ വിളിക്കുന്നത്? കോട്ടക്കൽ ചെനക്കൽ നിന്ന് സജ്ജാദ് മോനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, മാഷാ അല്ലാ. സജ്ജാദ് മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണ് സജ്ജാദ് മോൻ പഠിക്കുന്നത്. മാഷാല്ലാ മാഷാല്ലാ. സജ്ജാദ് മോൻ സ്കൂൾ ഓഫ് ഖുർആനിലും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കേ ഓക്കേ മാഷാല്ലാ. അപ്പോ സജ്ജാദ് മോൻ എത്ര ജുസു മനപ്പാഠമാക്കിയിട്ടുണ്ട്? ഒരു ജുസ്. മാഷാല്ലാ. അപ്പൊ അവസാനത്തെ ജുസ് ആയിരിക്കും മനപ്പാഠമാക്കിയിട്ടുണ്ടാകും അല്ലേ? എപ്പോഴും ഖുർആൻ ഓതി നോക്കാറുണ്ടോ? ആ ഓക്കെ ഓക്കെ മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം കേട്ടോ. പഠിച്ചതൊന്നും മറക്കാതെ എപ്പോഴും റിപ്പീറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഖുർആൻ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടെലിക്വിസിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമ്മള് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. വളരെ ക്ലിയർ ആയിക്കൊണ്ട് ശ്രദ്ധയോടെ കൂടി കേട്ടിരുന്ന കൊണ്ട് ഉത്തരം പറയണം. റെഡിയാണല്ലോ അല്ലേ? പേടി എന്തെങ്കിലും ഉണ്ടോ? പേടി എന്തെങ്കിലും ഉണ്ടോ? അതോ സന്തോഷത്തോടു കൂടിയല്ലേ ഇരിക്കുന്നത്? ആ ഓക്കെ. അപ്പൊ നമ്മള് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ തുടങ്ങുക. റെഡി ആണല്ലോ അല്ലേ? നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കട്ടോ.

0: ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യണം? സജ്ജാദ് മോൻ ഓതണം. ചോദ്യം ക്ലിയർ ആയില്ല,
1: ഒന്നുകൂടി
0: ക്ലിയർ ആക്കി ഓതി തരാം, ശ്രദ്ധിക്കട്ടോ.
1: ഓക്കെ.
0: والشمس وضحاها.

0: ഓക്കെ, ഇതിന് ബാക്കി എന്ത്
1: ചെയ്യണം?
0: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്. വളരെ ശരിയായ ഉത്തരമാണ് സജ്ജാദ് മോൻ ഓതിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. പിന്നെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സജ്ജാദ് മോൻ, ഉസ്താദ് ചില ആയത്തുകൾ ഓതും, ആ ആയത്തുകൾ ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം പറഞ്ഞു തരണം. ഓക്കെ, അതേത് സൂറത്തിൽ നിന്നുള്ളതാണ് എന്ത് ചെയ്യണം സജ്ജാദ് മോൻ പറഞ്ഞു തരണം. ഓക്കെ, ആ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ولقد زين ولقد زين السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا ശ്രദ്ധിക്കുന്നുണ്ടോ? വേറെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ പ്രയാസമാകും. ഒന്ന് ശബ്ദമില്ലാത്ത ഭാഗത്തോട്ട് മാറിയിരിക്കണം കേട്ടോ. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കണേ.

0: ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ?
1: സൂറാ മുൽക്ക്.
0: മാഷാല്ലാ, അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ക്ലിയർ ആയി, ശരിയായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞാൽ എന്തായി? ഇന്നത്തെ വിജയായിട്ട് മാറും. ഓക്കെ, അപ്പോ അവസാനത്തെ ചോദ്യം ശ്രദ്ധിക്കാട്ടോ. അവസാനത്തെ ചോദ്യം, وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ. ഓക്കെ, ഇതിന്റെ ബാക്കി ഓതു സജ്ജാദ് മോൻ. ചോദ്യം കേട്ടോ?
1: ചോദ്യം കേട്ടു.
0: അതിന്റെ ബാക്കി എന്ത് ചെയ്യണം സജ്ജാദ് മോൻ? ഓതണം. ശ്രദ്ധിച്ചോട്ടോ. അവലം യറൗ ഇല الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. اوكي سجاد من കേട്ടുന്നുണ്ട്? സമയം കുറവാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. സജ്ജാദ് മോൻ, നമ്മുടെ ഓതിക്കോളൂ. കേട്ടുന്നുണ്ടോ സജ്ജാദ് മോൻ? ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അവസാനത്തെ പ്രാവശ്യമാണ്, ശ്രദ്ധിച്ചോട്ടോ. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. സജ്ജമോൻ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഇത് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? സൂറ മുൽക്കാണ്. ഓക്കെ സജ്ജാദ് മോൻ, അപ്പോ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ച അടുത്ത ആയത്ത് ഓതാൻ വേണ്ടിയായിരുന്നു. അപ്പൊ സജ്ജാദ് മോൻ, നമ്മൾ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള ടെലിക്വിസ് ഇനിയും വരും. സജ്ജാദ് മോൻ എന്ത് ചെയ്യാ, ഈ പഠിച്ച സൂറത്തുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, അടുത്ത ടെലിക്വിസിൽ വിളിച്ച് മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി പറയണം കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഇന്ന് നമ്മുടെ ഒന്നാമത്തെ കോളർ ആയിക്കൊണ്ട് വന്നിരുന്നത് സജ്ജാദ് മോൻ ആയിരുന്നു, കോട്ടക്കൽ ഭാഗത്ത് നിന്ന്. സജ്ജാദ് മോൻ വളരെ മാധുര്യത്തോടു കൂടി രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു. അവസാനത്തെ ചോദ്യത്തിന് കിട്ടിയില്ല. ഇൻഷാല്ലാ അടുത്ത ഒരു ടെലിക്വിസിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് വിജയേറ്റു മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഹംദാൻ വീട്ടി.
0: ഹംദാൻ വീട്ടി, ഓക്കെ മാഷാല്ലാ. ഹംദാൻ വീട്ടി എവിടെ നിന്നാ വിളിക്കുന്നത്?
2: കരുവാരക്കുണ്ട്.
0: കരുവാരക്കുണ്ടിൽ നിന്ന് ഹംദാൻ വീട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹംദാൻ മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: രണ്ടാം ക്ലാസ്സിൽ.
0: മാഷാല്ല, രണ്ടാം ക്ലാസ്സിലാണ് ഹംദാൻ പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? ഏത് സ്കൂള്? ആ ഓക്കെ, തരിശ് സ്കൂളിലാണ് ഹംദാൻ മോൻ പഠിക്കുന്നത്, രണ്ടാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പോ ഖുർആനിൽ എത്ര ഭാഗം പഠിച്ചിട്ടുണ്ട്? ഓക്കെ, അപ്പോ അവസാന ഭാഗമൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലേ? ആ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ നമ്മുടെ ചോദ്യങ്ങളുള്ളത് അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോയോക്കാം അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ആ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാട്ടോ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ ഇൻഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉസ്താദ് ചില ആയത്തുകൾ ഓതും, അതിന് ബാക്കി എന്ത് ചെയ്യണം? ഹംദാൻ മോൻ ഓതണം. ഓക്കെ ഇൻഷാല്ലാ, ശ്രദ്ധിച്ചോട്ടോ.

0: والعاديات ضبحا فالموديات قدحا فالمغيرات صبحا فأثرن به نقعا. اوكي حمدان مون اذا باقي باقي موضوع
1: فأثرن به.
0: حمدان مون
1: فأثرن به نقعا. فأثرن به جمعا. ان الانسان ربي لكنود.
0: ഓക്കേ മാഷാല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു ഹംദാനോട് ചോദിച്ചത്. വളരെ ഉഷാറായിക്കൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ല ഇനി രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കേ അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ശ്രദ്ധിച്ച് കേട്ടോ. كلا إنها تذكرة فمن شاء ذكرة في صحف مكرمة مرفوعة مطهرة. اوكي അപ്പോൾ ഇതിന്റെ ബാക്കിയാണ് എന്ത് ചെയ്യേണ്ടത്? ഹംദാൻ മോൻ ഓതേണ്ടത്. ഹംദാൻ മോൻ കേൾക്കുന്നുണ്ടോ? ചോദ്യം കേട്ടോ. കിട്ടുന്നുണ്ടോ? അതോ ഈ ഭാഗം പഠിച്ചിട്ടില്ലേ? ഓക്കെ അപ്പൊ ഇൻഷാല്ല ഈ അവസാനത്തെ രണ്ട് ജുസ് മനഃപ്പാഠമാക്കിയിട്ട് എന്തു ചെയ്യണം ഹംദാൻ മോൻ? ഈ ഒരു ക്വിസിൽ അടുത്തൊരു ടെലിക്വിസിൽ വരണം. ഓക്കെയാണോ? ഇൻഷാല്ല വളരെ ഉഷാറോടുകൂടി ഉമ്മച്ചിനോട് പറയാം. ഉമ്മച്ചി എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് എന്തു ചെയ്യണം അടുത്ത ടെലിക്വിസിൽ പങ്കെടുത്ത് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറയാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു തൗഫീഖ് നൽകട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ ഹംദാൻ മോൻ വളരെ ഉത്സാഹത്തോട് കൂടിയായിരുന്നു ഇന്ന് നമ്മുടെ ടെലിക്വിസിൽ പങ്കെടുത്തു. പക്ഷേ അതിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഇൻഷാല്ലാ അടുത്തൊരു ടെലിക്വിസിൽ നമ്മുടെ കൂടെ കൂടി ഇൻഷാല്ലാ അതിന്റെ വിജയമായിട്ട് മാറുവാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അമ്മാർ മോൻ എവിടെ നിന്നാ വിളിക്കുന്നത്? അമ്ന. ഓക്കെ ഓക്കെ മാഷാല്ലാ. അമ്ന മോൾ എവിടെ നിന്നാ വിളിക്കുന്നത്? തരിശ്. മാഷാല്ലാ തരിശിൽ നിന്ന് അമ്നയാണ് ഇന്ന് നമ്മുടെ തരിശാണോ സ്ഥലം? ആ ഓക്കെ ഓക്കെ മാഷാല്ലാ. അമ്മ മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിലാണല്ലേ മാഷാല്ലാ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ആ തരിശ് സ്കൂളിൽ തന്നെയാണല്ലേ അമ്മ മോൾ പഠിക്കുന്നത്. മാഷാല്ലാ. അപ്പോ ഇന്നത്തെ ഒരു ടെലിക്യൂസിലെ ഭാഗമാക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ ഖുർആനിലെ ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചു? ആ ഓക്കെ മാഷാല്ലാ. അപ്പോ ഈ ഒരു ടെലിക്വിസിൽ പങ്കെടുക്കണം അല്ലേ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. മൂന്ന് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ ഇൻഷാല്ലാ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോട്ടോ.

മാഷാല്ലാ മാഷാല്ലാ. പന്ന മോൾ ഒന്നാമത്തെ ചോദ്യം വളരെ സുന്ദരമായി കൊണ്ടുപോയി. അപ്പൊ ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് ബാക്കി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോട്ടോ. വഹദൽ ബലദിൽ അമീൻ.

അമ്നമോൾ, ഇതിന്റെ ബാക്കി ഭാഗം എന്താ? സുമ്മറദദ്നാഹു. ഓതിക്കോളൂ. ആ.

0: إلا الذين آمنوا وعملوا الصالحات
1: فلهم أجر غير ممنون.
0: ഓക്കേ, മാഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആക്കിക്കൊണ്ട് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കട്ടെ, ഉത്തരം എന്തായിരുന്നു?

0: وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونَ. ഓക്കെ, മാഷാല്ലാ, അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞാൽ എന്തായി, ഇന്നത്തെ ഒരു വിന്നറായി കൊണ്ട് മാറും. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ. അവസാനത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണ്? എന്ത് ചെയ്യണം? അമ്നമോള് പറയണം. ഓക്കെ, ഇൻഷാല്ലാ, ശ്രദ്ധിച്ചോട്ടോ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അമ്നമോൾ, ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ? ഓക്കെ, മാഷാല്ലാ, സൂറത്തുൽ ഖദറിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം അമ്നമോൾ വളരെ ഉഷാറായിക്കൊണ്ട് പറഞ്ഞു. സന്തോഷായില്ലേ? ഇൻഷാല്ലാ, ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, അമ്നമോളെ വളരെ മാധുര്യത്തോട് വളരെ സുന്ദരമായി കൊണ്ട് മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ ലളിതമായിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറുകയും ചെയ്തു. ഇൻഷാല്ലാ, ഇതുപോലെയുള്ള ടെലിക്യുസിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാല്ലാ, അതിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. മാതാപിതാക്കളായ നിങ്ങളെല്ലാവരും തൻ്റെ മക്കളെ പങ്കെടുപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ, ജസാകും അല്ലാഹു ഖൈറാ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്. പങ്കെടുത്തവർ സജ്ജാദ് കോട്ടക്കൽ, ഹംദാൻ വി പി കരുവാരക്കുണ്ട്, അമ്ന വീട്ടി. അവതരിപ്പിച്ചത് അമീൻ പാദാരി.

0: മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലുഹൈദാൻ.
3: أعوذ بالله من الشيطان الرجيم. يوم يجمع الله الرسل فيقول

നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദ്വാദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്ർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്ത് കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസ്സിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം. ശറാ

ഇന്നഹാദാ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാ മുതമാസിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

0: إنا نحن نزلنا عليك القرآن. ഇവിടെ ഖുർആൻ എന്ന പദത്തിലെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതൊരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
1: إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇവിടെ ഫസ്ബിർ ലിഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലിഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ റായിനെ തെർക്കിക്കാണ് അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഅ് മിൻഹും, തുതിഅ് എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഅ് എന്നാവും. ഒന്നാമത്തതും താ, രണ്ടാമത്തതും താ ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത്വാ ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വലാ തുതിഅ് ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആഥിമൻ ഔ കഫൂറ, ആഥിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
1: ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ് മിൻഹും ആഥിമൻ ഔ കഫൂറ.
0: ഇനി 25-ാമത്തെ ആയത്തിൽ
1: വദ്കുർ ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല.
0: വദ്കുരിസ്മ റബ്ബിക്, ഇവിടെ വദ്കുരിസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുരിസ്മ, ഇല്ലെങ്കിലോ വദ്കുർ ഇസ്മ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല, വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ ഒരിക്കലും അവിടെ വദ്കുരിസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല.
1: വഅസീല ബുക്റതൻ വഅസീല
0: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിൽ അബ്ദുശക്കൂർ

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്ത് നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയോകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈതാൻ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുക്കളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 34. ഫഇദാ
3: ജാഅതി, എന്നാൽ വന്നാൽ, വരുമ്പോൾ, അത്തോമ്മതു, അടക്കി ജയിക്കുന്ന മഹാവിപത്ത്, അൽ കുബ്റ, വമ്പിച്ച, ഏറ്റവും വലിയ.

0: വചനം 35.
1: യൗമയതദക്കറു, ഓർമ്മിക്കുന്ന ദിവസം. അൽ ഇൻസാനു, മനുഷ്യൻ. മാ സഅ, അവൻ പ്രയത്നിച്ചത്, ചെയ്തുവച്ചത്, പരിശ്രമിച്ചത്.
2: യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ,
1: അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം.
0: വചനം 36.
1: വബുരിസതി, വെളിക്കു വരുത്തപ്പെടുകയും ചെയ്യുന്ന. അൽ ജഹീം, കത്തി ജ്വലിക്കുന്ന നരകം. ലിമയറോ, കാണുന്നവർക്ക്. കത്തിജ്വലിക്കുന്ന നരകം, കാണാവുന്നവർക്കു കാണുവാൻ വേണ്ടി വെളിക്കു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം.
0: വചനം 37.
1: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ. തോഗോ, അതിരുവിട്ടു.
2: ഫഅമ്മാമൻ തോഗോ,
1: എന്നാൽ അപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ.
0: വചനം 38.
1: വആസറ, പ്രാധാന്യം നൽകുകയും ചെയ്തു, തിരഞ്ഞെടുക്കുകയും ചെയ്തു. അൽ ഹയാത ദുനിയ, ഐഹിക ജീവിതത്തിന്, ജീവിതത്തെ.
2: വആസറൽ ഹയാത ദുനിയ,
1: ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ.
0: വചനം 39.
1: ഫഇന്നൽ ജഹീമ, എന്നാൽ കത്തിജ്വലിക്കുന്ന നരകം. ഹിയൽ മഅ്വ, അതു തന്നെ സങ്കേതസ്ഥാനം.
2: ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ,
1: അവനു കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതസ്ഥാനം.
0: വചനം 40.
1: വഅമ്മാമൻ ഖൗഫ, അപ്പോൾ പേടിച്ചവനോ. യാതൊരുവൻ ഭയപ്പെട്ടുവോ. മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്ഥാനം. റബ്ബിങ്കൽ നിൽക്കുന്നതിനെ. വനഹൻ നഫ്സ, മനസ്സിനെ വിലക്കുകയും ചെയ്ത, ദേഹത്തെ തടയുകയും ചെയ്ത. അനിൽ ഹവ, ഇച്ഛയിൽ നിന്ന്.

0: അപ്പോൾ യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അഥവാ അവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ?
1: വചനം 41.
0: ഫഇന്നൽ ജന്നത, എന്നാൽ നിശ്ചയമായും സ്വർഗം, ഹിയൽ മഅ്വ, അതുതന്നെയാണ് സങ്കേതസ്ഥാനം.
2: ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ,
0: അവന് സ്വർഗം തന്നെയാണ് സങ്കേതസ്ഥാനം.
3: എല്ലാവിധ അത്യാപത്തുകളെയും വിസ്മരിപ്പിച്ചു കളയുന്നതും ലോകത്തെ ആഗമാന

0: ബാധിക്കുന്നതുമായ ഏറ്റവും വലിയ വിപത്തായിരിക്കും ഖിയാമത്തുനാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് അതിനെ അത്വാമത്തുൽ കുബ്ര, എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് മനുഷ്യൻ ഏതേതു കാര്യങ്ങൾ മറന്നാലും ശരി, ഒരു കാര്യം അവന് ഓർമ്മ വരും, താൻ ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങളത്രേ അത്. അവൻ്റെ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവൻ്റെ കയ്യിൽ കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കുറ്റവാളികൾക്കുണ്ടാകുന്ന പേടിയും പരിഭ്രമവും എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. കൂടാതെ എല്ലാവർക്കും കാണത്തക്ക വിധം നരകം അടുത്ത് തയ്യാറുണ്ടായിരിക്കുകയും ചെയ്യും. ഇത് അവരുടെ വിഭ്രാന്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സജ്ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിഭ്രമങ്ങളൊന്നും ബാധിക്കാതെ അള്ളാഹു കാത്തിരക്ഷിക്കുന്നതാണ്. വിചാരണയ്ക്ക് ശേഷം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ ചുരുക്കമാണ് 37 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ കാണുന്നത്. ദുഷ്കർമ്മങ്ങളുടെ പശ്ചാത്തലമായി അള്ളാഹു എടുത്തുകാണിച്ച രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിലുള്ള അതിരു കവിയൽ. മറ്റൊന്ന്, ഐഹിക ജീവിതത്തിന് അതർഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം നൽകൽ. നേരെ മറിച്ച്, സൽക്കർമ്മങ്ങൾക്ക് നിദാനമായ രണ്ട് കാര്യങ്ങളും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒന്ന്, റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയം. മറ്റൊന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുക. ആദ്യത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പാപങ്ങളും ഒടുവിലത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പുണ്യങ്ങളുമായിരിക്കും. അള്ളാഹു നമ്മെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: വചനം 42.
2: യസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അനിസ്സാഅതി, അന്ത്യഘട്ടത്തെപ്പറ്റി. അയ്യാന, ഏതവസരമാണ്. മുർസാഹ, അതിൻ്റെ സ്ഥാപനം, സംഭവിക്കൽ.
3: يسألونك عن الساعة أيان مرساها
2: നബിയെ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഏതവസരത്തിലാണ് അതിൻ്റെ സ്ഥാപനം അഥവാ അത് സംഭവിക്കൽ എന്ന്.
1: വചനം 43.
2: ഫീമ, എന്തിലാണ്, ഏതവസ്ഥയിലാണ്, ഏതു നിലയിലാണ്. അൻത, നീ. മിദ്ദിക്റോഹ, അതിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച്.
3: ഫീമ അൻത മിദ്ദിക്റോഹ,
2: അതിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീയുള്ളത് അഥവാ നിനക്കു അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ.
1: വചനം 44.
2: ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്. മുൻതഹാഹ, അതിന്റെ കലാശം, ചെന്നവസാനിക്കൽ.
3: ഇലാ റബ്ബിക മുൻതഹാഹ,
2: നിന്റെ റബ്ബിങ്കലേക്കാണ് അതിന്റെ കലാശം, അത് അവനു മാത്രമേ അറിഞ്ഞുകൂടൂ.
1: വചനം 45.
2: ഇന്നമാ അന്ത, നിശ്ചയമായും നീ. മുൻദീറു, താക്കീതു നൽകുന്നവൻ മാത്രം. മയ്യഹ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക്.
3: ഇന്നമാ അൻത മുൻദീറു മയ്യഹ്ഷാഹ,
2: നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ.
1: വചനം 46.
2: കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെയിരിക്കും. യൗമയറൗനഹ, അതിനെ അവർ കാണുന്ന ദിവസം. ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല, കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ. ഇല്ല അശിയ്യതൻ, ഒരു സായാഹ്നം, വൈകുന്നേരം അല്ലാതെ. ഔ ദുഹാഹ, അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്നം, ഇളയുച്ച സമയം, രാവിലെ.

0: അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്ന സമയമോ അല്ലാതെ അവർ ഇഹത്തിൽ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്ന പോലെയായിരിക്കും, അഥവാ അത്രക്കും ഭയങ്കരമായിരിക്കും അത്.
1: അന്ത്യനാളിനെ പറ്റി ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധാരണ ഓർമ്മിപ്പിക്കാറും താക്കീത് ചെയ്യാറും

0: ഉണ്ടല്ലോ. എന്നാൽ അത് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നിഷേധികൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള മറുപടിയാണിത്. മറുപടിയുടെ താൽപ്പര്യം ഇതാണ്, അത് എപ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ അറിഞ്ഞുകൂടാ. അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അവൻ ആർക്കും അറിയിച്ചു കൊടുക്കാത്തതുമായ ഒരു പരമരഹസ്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംബന്ധിച്ച് വല്ല അറിവുമുണ്ടെന്ന് തോന്നിപ്പോകും. അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അവിടത്തേക്ക് എന്തറിയാനാണ്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് തിരുമേനി അതിനെപ്പറ്റി താക്കീത് നൽകുന്നുവെന്ന് മാത്രം. എത്ര ഓർമ്മിപ്പിച്ചിട്ടും ഭയപ്പാട് വരാത്തവരെ താക്കീത് ചെയ്തിട്ട് ഫലമില്ലല്ലോ. വാസ്തവത്തിൽ അതിൻ്റെ സമയത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടത്. കാരണം അത് സംഭവിക്കുമ്പോൾ അവരുടെ പരമലക്ഷ്യമായിരുന്ന ഐഹിക ജീവിതത്തിൽ അവർ കേവലം ഒരു പകലിൻ്റെ സന്ധ്യാസമയത്തോളം അല്ലെങ്കിൽ അതിൻ്റെ രാവിലത്തെ സമയത്തോളം മാത്രമേ താമസിച്ചിട്ടുള്ളൂവെന്നും അവർക്ക് തോന്നും. അത്രയും ഭയങ്കരമായിരിക്കുമത്. അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കവുമായിരിക്കുമത്.
1: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു,

0: ആൾക്കാർ ഹിഫിലാക്കി. ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ, സൂറത്ത് മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലൽ മബഊഥി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തുൽ മുത്തഫിഫീനാണ്, നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. വൈലുല്ലിൽ, വൈലുൻ തൻവീന് ശേഷം ലാമാണ്. ഇദ്ഗാം ബിലാഗുന്ന الذين اذا اكتالوا على الناس يستوفون اذا قالوهم او وزنوهم واو രണ്ട് വാവ് വന്നു, സ്വാഭാവികമായിട്ടും ഇരട്ടിപ്പിച്ച് ഓതുക. അല യظن اولئك مد متصل انهم مبعوث انهم രണ്ട് മീം ഒന്നിച്ച് അറിയാലോ. ليوم عظيم ഇലഹാറാണ്. يوم يقوم الناس لرب العالمين كلا ان كتاب الفجار لفي سجين. كلا ان مد منفصل, പിന്നെ ഫുജ്ജാരി ഇറാഖ് കസർ അറിയാലോ തർക്കിക്. ഒമാ അദ്റാക മാ സജ്ജീൻ കിതാബും മർക്കും, തൻവീന് ശേഷം മീമാണ്. മീമ് ഇരട്ടിപ്പിച്ച് കൊന്നത്തോടു കൂടി ഓതുക. വൈലുൽ, വൈലുയ്യൗമ ഇതിൻ, വൈലുയ്യ തൻവീന് ശേഷം യാ ഇരട്ടിപ്പിച്ച് കൊന്നത്തോടു കൂടി. ഇദ്ഗാം ബി ഗുന്ന, പിന്നെ യൗമ ഇദില്ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന. അല്ലദീന യകദിബൂ നബി യൗമിദ്ദീൻ മാ യകദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. ഇൽഹാറാണ്. തൻവീന് ശേഷം ഹംസ. آياتنا قال أساطير الأولين كلا بل ران على قلوبهم قلوبهم ما كانوا يكسبون كلا إنهم عن ربهم عن ربهم نون ساكن الشيشم رام راءنا راء إرتبك ونطل هذا يومئذ لا أدوان تنه إذ غام بلا غناء صال الجحيم ثم يقال هذا الذي كنتم نون ساكن الشيشم طاءنا كلا إن ان كتاب الابرار لفي عليين اما ادراك ما عليون كتاب مرقوم تنوين شاشه ميم ارتبيكوا اشهده المقربون كلا ان اشهده المقربون ان الابرار لفي نعيم على الارائك مد متصل ينظرون نون ساكن شاشه الله ضاءن اخفاء نايتمنيكوا تعرف في وجوههم نظره النعيم يسقون من رحيق نون ساكن الشراء من رحيق رحيق مختوم أذو إدغام بغنى ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب نون ساكن الشياء إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم ഇൻഖലബു നൂൻ സാക്കിനു ശേഷം ഖാഫാണ്, ഗുന്നത്തോടു കൂടി ഇഖ്ഫാ. ഇൻഖലബു വീണ്ടും വരുന്നുണ്ട്. ഇദാ റഔഹും ഖാലു ഹാദാ ഇന്നഹാഉലൈ രണ്ടു മദ്ദ്, ലളാലൂൻ മദ്ദ് ലാസിമാണ്. നന്നായിട്ട് ആറോ ഏഴോ ഹർക്കത്ത് ഉച്ചരിക്കണം. അമ ഉർസിലു മദ്ദ് മുൻഫസിൽ അലൈഹിം ഹാഫിദീൻ ഫൽയൗമ അല്ലദീന കാനു മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായിക്കി മദ്ദ് മുത്തസിൽ യൻദുറൂൻ ഇഖ്ഫാ. നമുക്കോതാം.
2: أعوذ بالله من الشيطان الرجيم
3: أعوذ بالله من الشيطان الرجيم
2: بسم الله الرحمن الرحيم

0: ഇൻഷാല്ലാ സൂറത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാരായണം ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. നമ്മൾ ഇന്ന് പഠിച്ച സൂറ മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിനെ

0: അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുന്നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ശൈഖ് സഅദ് അൽ ഗാമിദി.

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

وأرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

وأرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 460

0: 22-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അത്തഫ്സീൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഖലം 32-39 വരെ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന സാധാരണ തെറ്റുകൾ, വളരെയധികം ധാരാളം തെറ്റുകളാണ് നമ്മുടെ ഖിറാഅത്തിൽ ഓത്തിൽ വരാറുള്ളത്. ഇത്തരം ക്ലാസുകളിലൂടെ ഇൻഷാ അല്ലാ ഒരു പരിധിവരെയുള്ള തെറ്റുകൾ നമ്മൾക്ക് തിരുത്താൻ കഴിയും ഇൻഷാ അല്ലാ. ആയതിനാൽ ഇത്തരം ക്ലാസുകൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഓത്തിനോട്, നമ്മുടെ ഖിറാഅത്തിനോട് അവനവൻ അത് തട്ടിച്ചു നോക്കുകയും ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂറത്തുൽ ഖലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഖലമിലെ 31 വരെയുള്ള ആയത്തുകൾ, അതിൻ്റെ പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകളെ സംബന്ധിച്ച് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അല്ലാ 32-39 വരെയുള്ള ആയത്തുകളാണ് ശ്രദ്ധിക്കേണ്ടത്.

ഇത്രയും ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന തെറ്റുകൾ അവനവന് ഓരോ ആളുകൾക്കും വ്യത്യസ്ത തരം തെറ്റുകളായിരിക്കും ഉണ്ടാവുക. എങ്കിലും ഏറെക്കുറെയുള്ള ഒരു രൂപമായിരിക്കും ഇൻഷാല്ലാ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് 32-ാമത്തെ ആയത്തിൽ അസാ റബ്ബുന അയ്യുബ്ദിലന ഖൈറം മിൻഹ ഇന്ന ഇല റബ്ബിന റാഗിബൂൻ. അസാ റബ്ബുന അൻ മദ് മുൻഫസിലാണ്, മദ് ചെയ്താൽ അൻ എന്നതിലെ ഹംസയുടെ ഉച്ചാരണം കൃത്യമാവും. മദ്ദില്ലെങ്കിലോ അസാ റബ്ബുന അയ്യുബ്ദിലന, അസാ റബ്ബുന അയ്യുബ്ദിലന എന്ന രൂപത്തിലാവും. മദ് ചെയ്താൽ റബ്ബുന അയ്യുബ്ദിലന, ഹംസ കൃത്യമായിട്ട് കേൾക്കും. യുബ്ദിലന ഖൈറം മിൻഹ, ഖ ഉച്ചാരണം ശ്രദ്ധിക്കണം. മിൻഹ അവിടെയൊക്കെ മദ് മുൻഫസിലാണ്. ഇന്ന ഇല മദ് മുൻഫസിൽ, ഇവിടെയൊക്കെ കൃത്യമായിട്ട് മദ് ചെയ്യുക, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. ഇല റബ്ബിന റാഗിബൂൻ, റാഗി റായിബൂൻ അല്ല റാഗിബൂൻ. കദാലിക്കൽ അദാബ്, അവിടെ ഓതുമ്പോൾ കദാലിക്കൽ അദാബ്, കദാലിക്കൽ അദാബ്, ലദാബ് വരുന്നത് ശ്രദ്ധിക്കണം. കദാലിക്കൽ അദാബ്, ഐൻ ഉച്ചരിക്കണം. വല അദാബുൽ ആഖിറത്തി അക്ബർ, അക്ബർ അല്ല അക്ബർ അല്ല അക്ബർ, കാഫിനെ ഖൽഖല ചെയ്യേണ്ടതില്ല. അക്ബർ ലൗ കാനു യഅലമൂൻ, യഅലമൂൻ ഐൻ. ഇന്ന ലിൽമുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാതിൻ നഈം. ഇവിടെ ഇന്ന ലിൽമുത്തഖീന, മുത്തഖീന മുത്തഖീന, ഖാഫും കാഫും ശ്രദ്ധിക്കണം. മുത്തഖീന ഖാഫാണ്.

سكينة كاف ألا عند ربهم عند عين عند ربهم جنات النعيم جنات النعيم نعيم نعيم ഒന്ന് അയിൻ മറ്റൊന്ന് ഹംസ അപ്പോൾ നഈം എന്ന് തന്നെ വായിക്കണം അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ ഓതുമ്പോൾ അഫനജ്അലുൽ മുസ്ലിമീന അഫനജ്അലുൽ മുസ്ലിമീന അഫനജ്അ മുസ്ലിമീൻ മുസ്ലിമീൻ ഒന്ന് നജ്അലു എന്നതിലെ അയൻ മാറുന്നു ഹംസയാവുന്നു മുസ്ലിമീൻ എന്ന സീനിനെ കൽക്കല ചെയ്യുന്നു കൽ മുജിരിമീൻ മുജിരിമീൻ ജീമിനെ കൽക്കല ചെയ്യണം അപ്പോൾ അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ എന്ന് ഓതുക മാലക്കും കൈഫ തഹ്കുമൂൻ മാലക്കും കൈഫ തഹ് അതാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തഹ്കുമൂൻ മാലക്കും കൈഫ തഹ്കുമൂൻ അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ അം ലക്കും കിതാബുൻ ഓതുമ്പോൾ അം ലക്കും കിതാബുൻ എന്ന് പറയുമ്പോൾ അം ലക്കും മീമിനെ പൂർണ്ണമാക്കണം അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ ദാലിനെ ഖലഖല ചെയ്യണം ഫീഹി തദ്റുസൂൻ ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നു ലക്കും ഫി രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി അഥവാ തട്ടണം തട്ടിയാലേ മീമ് പൂർണ്ണമാവുകയുള്ളൂ ലക്കും ഫി ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ തഖയ്യ തഖയ്യ ഇത്ര കട്ടി വേണ്ട തഖയ്യ ഇല്ല തഖയ്യറൂൻ ഈ രൂപത്തിലാണ് അതിനെ ഓതേണ്ടത് അം ലക്കും അയ്മാനുൻ അലൈനാ ബാലിഗതുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ അം ലക്കും അയ്മാനുൻ ഇനി ഓതുമ്പോൾ അം ലക്കും അയ്മാനുൻ കണ്ട അം ലക്കും അയ്മാനുൻ അയ്മാനുൻ എന്നത് മീമിനെ കൊണ്ടുവരുന്നു അം ലക്കും അയ്മാനുൻ കൂട്ടി ഓതുമ്പോൾ ശ്രദ്ധിക്കണം അം ലക്കും അ ഇൽഹാർ ഷഫയാണ് മീമിനെ ഇൽഹാർ ചെയ്യണം അം ലക്കും അ കൃത്യമായിട്ട് അതിനെ ഇളഹാർ ചെയ്യണം അയ്മാനുൻ അലൈന ഇവിടെ അയ്മാനുൻ അലൈന ഈ ആയത്തിൽ ധാരാളം ഇത്തരമുണ്ട് തൻവീന് ശേഷം മീം സാക്കിനു ശേഷം ഒക്കെ അയ്മാനുൻ അലൈന എന്ന് തന്നെ പറയുക അയ്മാനുൻ അലൈന നലൈന നൂനെ കൊണ്ടല്ല അയ്നിനെ കൊണ്ട് തന്നെ വായിക്കുക ബാലിഗത്തുൻ ഇല അവിടെയും ബാലിഗത്തുൻ ഇല അങ്ങനെ തന്നെ വരും ഒരു സംശയമല്ല എത്രയോ ആളുകൾ ബാലിഗത്തുന്നില്ല എന്നായിരിക്കും ഓതുക തൻവീന് ശേഷം ഹംസ വന്നാൽ ഉള്ളൊരു പ്രശ്നമാണത് അപ്പം അതും ശ്രദ്ധിക്കണം ഇൽഹാർ ചെയ്യണം ബാലിഗത്തുൻ ഇ ഇല യൗമിൽ ഖിയാമ വഖഫ് ചെയ്യാണ് ഖിയാമ കൂട്ടി ഓതുകയാണ് വേണ്ടത് ഇല യൗമിൽ ഖിയാമത്തി ഇന്നലക്കും ലമാ തഹ്കുമൂൻ ഹ എൻ്റെ ഉച്ചാരണം അവിടെ ശ്രദ്ധിക്കണം ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് ഓതാം

0: സൂറത്തുൽ ഖലം 32 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് കൃത്യമായ പാരായണം നടത്തുവാൻ എല്ലാവരും ശ്രമിക്കുക. തജ്വീദും മഖ്റജ് എല്ലാം അനുസരിച്ച് ഭംഗിയായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് അത്തഫ്സീൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഖലം 32 മുതൽ 39 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വെസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.
8: ഇന്നല്ലദീന കദ്ദബൂ ബിആയത്തിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് യൂസുഫിലെ 108 മുതൽ 111 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, സൂറ നിസാ 92 മുതൽ മായിദ 26 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അയ്യൂബ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

القيامة بالقسط وما تفعلوا من خير فإن الله كان به عليماً.

قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا.

0: سبعين سنة يتيهون في الأرض فلا تأس على القوم الفاسقين.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് കേൾക്കാം.
2: അധ്യായം 80, സൂറത്തു അബസ. മുഖം ചുളിച്ചു, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 42.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പു നേരിടുകയില്ലല്ലോ. ഈ സന്ദർഭത്തിലാണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അന്ധത നിമിത്തം സന്ദർഭം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നബിയെ, എനിക്ക് മാർഗദർശനം നൽകണം, വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് വിരസമായി തോന്നി. ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഇത് കാരണമാകുമെന്ന് മാത്രമല്ല, കേവലം സാധുവും അന്ധനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണിമാർക്ക് രസിക്കുകയില്ല. അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി തിരുമേനി അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി. മിക്ക മുഫസ്സിറുകളും തിർമിദി, ഹാക്കിം, റഹ്മഹുമുല്ലാ മുതലായവരും ഉദ്ധരിച്ചു കാണാവുന്ന ഈ സംഭവത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: അബസ, അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
5: അബസ വതവല്ല,
2: അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു.
4: വചനം 2.
2: അഞ്ജ അഹു, തന്റെ അടുക്കൽ വന്നതിനാൽ. അൽ അഅമ, കുരുടൻ.
5: അഞ്ജാഅഹുൽ അഅമ,
2: തന്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ.
4: വചനം 3.
2: വമാ യുദ്രീക, നിനക്കു എന്തറിയാം. ലഅല്ലഹു, അവനായേക്കാം. യസ്സക്ക, പരിശുദ്ധി പ്രാപിക്കും.
5: വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക,
2: നബിയെ, നിനക്ക് എന്തറിയാം, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ.
4: വചനം 4.
2: ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഓർമ്മിച്ചേക്കും. ഫതൻഫഅഹു, എന്നിട്ടു അവന് ഉപകാരം ചെയ്യുകയും. അദ്ദിക്റ, ഉപദേശം, സ്മരണ.
5: ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ,
2: അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം.
3: അദ്ദേഹം മുഖം ചുളിച്ചു, എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടോ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാതെ സൗമ്യമായ രൂപത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മര്യാദ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ഉദ്ദേശം പരിപാവനവും മഹത്തായതും തന്നെ. പക്ഷേ ഒരു മറുവശം കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത്. എത്ര നിസ്സാരമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു വീഴ്ച വന്നു പോയാൽ ഉടനെ അള്ളാഹു അത് തിരുത്തുക പതിവാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ വേറെയും കാണാം. ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ അയാളോട് ഇടക്കു കടന്ന് സംസാരിക്കുക, അവരുടെ സംഭാഷണത്തിന് വിഘാതമുണ്ടാക്കുക, അവരുടെ സമ്മതം പ്രതീക്ഷിക്കാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക മുതലായവ നല്ല വഴക്കമല്ല. നബിവചനങ്ങളിൽ ഇവയെക്കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ തിരുമേനിക്ക് വെറുപ്പ് തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കുവാനുണ്ടോ എന്ന് സംശയിക്കപ്പെടാം. ഇതിനു മറുപടി അള്ളാഹുവിന്റെ വചനങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാണാം. ആഗതൻ കേവലം കണ്ണുകാണാത്ത ഒരാൾ വന്നത് ഉപദേശം തേടിക്കൊണ്ട്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതുമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലുണ്ടായിരുന്നവരോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ച് കെട്ടുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് കരുതത്തക്ക നിലപാടല്ല അവർക്കുള്ളതും. തുടർന്ന് പറയുന്നത് നോക്കുക.
4: വചനം 5.
2: അമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഇസ്തഗ്ന, ധന്യത നടിച്ച.
5: അമ്മാമൻ ഇസ്തഗ്ന,
2: എന്നാൽ ധന്യത നടിച്ച അഥവാ സ്വയം പര്യാപ്തനെന്നു ധരിച്ചവനാകട്ടെ.
4: വചനം 6.
2: ഫഅൻത ലഹു, അപ്പോൾ നീ അവനു വേണ്ടി, തസദ്ദ, ഒരുമ്പെട്ടിരിക്കുന്നു.
5: ഫഅൻത ലഹു തസദ്ദ,
2: അവനു വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു.
4: വചനം 7.
2: വമാ അലൈക, നിന്റെ മേൽ എന്താണുള്ളത്? അല്ലാ യസ്സക്ക, അവൻ പരിശുദ്ധി പ്രാപിക്കാതെ അഥവാ നന്നാവാതെ ഇരിക്കുന്നതിന്.
5: വമാ അലൈക അല്ലാ യസ്സക്ക,
2: അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യത ഉള്ളത്?
4: വചനം 8.
2: വഅമ്മാമൻ, എന്നാൽ യാതൊരുവനാകട്ടെ, ജാഅക, നിന്റെ അടുക്കൽ വന്ന, യസ് ആ, ഉത്സാഹിച്ചുകൊണ്ട്. എന്നാൽ ഉത്സാഹപൂർവം പാഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ.
4: വചനം 9.
2: വഹുവ, അവനാകട്ടെ, യഹ്ഷ, ഭയപ്പെടുന്നതാനും.
5: വഹുവ യഹ്ഷ,
2: അദ്ദേഹമോ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു.
4: വചനം 10.
2: ഫഅൻത അൻഹു, എന്നാൽ നീ അവനിൽ നിന്ന്, തലഹ, ശ്രദ്ധ തിരിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു.
5: ഫഅൻത അൻഹു തലഹ,
2: അദ്ദേഹത്തെ പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു.
3: ധനവും നേതൃത്വവുമുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയും, അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്കാവശ്യമില്ലെന്നാണ് അവരുടെ നില. അവർക്കു വേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനും വിജ്ഞാനദാഹിയുമായ ആ മാന്യന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്ന് താൽപ്പര്യം. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനി ആ മഹാനെ പൂർവാധികം ആദരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തിരുമേനി "എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം" എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോയ ചില അവസരങ്ങളിൽ അദ്ദേഹത്തെയായിരുന്നു മദീനയിൽ അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. തിരുമേനിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 3, 4, 8, 9 എന്നീ വചനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ.
4: വചനം 11.
2: കല്ല, അങ്ങനെ വേണ്ട, അതല്ല. ഇന്നഹ, നിശ്ചയമായും അത്, തദ്ഗിറ, ഒരു ഉപദേശമാണ്, സ്മരണയാണ്.
5: കല്ലാ ഇന്നഹ തദ്ഗിറ,
2: അങ്ങനെ വേണ്ട. നിശ്ചയമായും അവ അഥവാ ഖുർആൻ വചനങ്ങൾ ഒരു ഉപദേശമാകുന്നു.
4: വചനം 12.
2: ഫമൻ ഷാ, അതിനാൽ ആർ ഉദ്ദേശിച്ചുവോ, ദക്കറ, അവനത് ഓർമ്മിക്കട്ടെ.
5: ഫമൻ ഷാ ദക്കറ,
2: ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ.
4: വചനം 13.
2: ഫീ സുഹഫിൻ, ചില ഏടുകളിൽ, മുക്കർറമ, മാനിക്കപ്പെട്ട, ആദരണീയമായ.
5: ഫീ സുഹഫിൻ മുക്കർറമ,
2: മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് അതുള്ളത്.
4: വചനം 14.
2: മർഫൂഅ, ഉയർത്തപ്പെട്ട, ഉന്നതമാക്കപ്പെട്ട. മുതഹ്ഹറ, ശുദ്ധമാക്കപ്പെട്ട.
5: മർഫൂഅത്തിൻ മുതഹ്ഹറ,
2: അതെ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ.
4: വചനം 15.
2: ബി ഐദി, കൈകളിൽ, കൈകളാൽ. സഫറ, ചില ദൗത്യവാഹകന്മാരുടെ, എഴുത്തുകാരുടെ.
5: ബി ഐദി സഫറ,
2: ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്.
4: വചനം 16.
2: കിറോമിൻ, മാന്യന്മാരായ. ബററോ, പുണ്യവാന്മാരായ.
5: കിറാമിൻ ബററ,
2: മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകന്മാരുടെ കൈക്ക്.
3: സാരം, അങ്ങനെ സദുപദേശം തേടി വരുന്നവന്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്ന് വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. ഈ ഓതിക്കേൾപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ അഥവാ ഖുർആൻ വചനങ്ങൾ അവരിൽ നിർബന്ധപൂർവ്വം വെച്ചു കെട്ടേണ്ട ആവശ്യവുമില്ല. കാരണം അവ കേവലം ഉപദേശങ്ങളാണ്. വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ എന്നേയുള്ളൂ. എന്നാൽ അത് സാധാരണ ഉപദേശങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക് പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയ ഗ്രന്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളത്രേ. അങ്ങനെ അവ വളരെ സംശുദ്ധവും പരിപാവനവുമാകുന്നു. സഫറത്ത് എന്ന വാക്കിനാണ് ദൗത്യവാഹകന്മാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. രണ്ട് കൂട്ടർക്കിടയിൽ അന്യോന്യം സന്ദേശങ്ങൾ എത്തിക്കുന്നവർക്ക് സഫറത്ത് എന്ന് പറയപ്പെടും. അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി, ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ അഭിപ്രായപ്പെട്ടതുപോലെ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്നുള്ളതാണ് ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകന്മാർക്കുമിടയിലുള്ള ദൗത്യവാഹകരും വഹി കൊണ്ടുവരുന്നവരും മലക്കുകളാണല്ലോ. സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും. ഈ അർത്ഥത്തെ ആധാരമാക്കി ഖുർആൻ എഴുതിവെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് ഫീ സുഹഫിൻ, ഏടുകളിൽ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അപ്പപ്പോൾ അവതരിക്കുന്ന ഖുർആനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ചു വന്നിരുന്ന ഏടുകളാണെന്നും അവർ പറയുന്നു. ദൗത്യവാഹകന്മാർ മലക്കുകളാണെന്ന് വെക്കുമ്പോൾ അതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായവും. ഏടുകൾ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ ജ്ഞാനഫലകമാകുന്ന ലൗഹൽ മഹ്ഫൂൽ ആയിരിക്കുന്നതാണ്. സൂറത്ത് വാക്കിയയിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളിൽ ഖുർആനെപ്പറ്റി ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ് അത് ഉള്ളതെന്നും പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ലെന്നും അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് ബുറൂജിൽ ബൽ ഹുവ ഖുർആനും മജീദ് ഫി ലൗഹി മഹ്ഫൂള്, എങ്കിലും അത് മഹത്തായ ഒരു ഖുർആനാകുന്നു, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണുള്ളത് എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ആശയം തന്നെയാണ് ഈ വാചകങ്ങളും ഉൾക്കൊള്ളുന്നത്. കൂടുതൽ വിവരം ആ രണ്ട് സ്ഥലത്തും നോക്കുക. ഒരു സംഗതി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സ്വഹാബികളാകുന്ന സത്യവിശ്വാസികളുടെ കൈക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ടു വരുന്ന ഏടുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ അവ വാസ്തവത്തിൽ പരിശുദ്ധവും ഉന്നതവും തന്നെയാണെങ്കിലും അവയെപ്പറ്റി ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ഖുറൈശി പ്രമാണികളുടെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടാകുവാൻ അവകാശമില്ല. അവരുടെ മേൽ അത് വെച്ചു കെട്ടേണ്ടതില്ലെന്നും വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയം അള്ളാഹു പ്രസ്താവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുപരിചിതരും അവരുടെ ദൃഷ്ടിയിൽ നിസാരന്മാരുമായ സ്വഹാബികൾ എഴുതി സൂക്ഷിക്കുന്ന ഏടുകളുടെ പരിഭാവനത്വം അവരുടെ മുമ്പിൽ വെക്കുന്നതിൽ വളരെ ഔചിത്യമൊന്നും കാണുന്നില്ല. സഫറത്തിന്റെയും ഏടുകളുടെയും വിശേഷണങ്ങളായി അള്ളാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അള്ളാഹു ആലം.
1: സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദരൂപത്തിൽ നാം കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
6: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45 പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ് കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
7: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 109 മുതൽ 120 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ബുഹൈജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബുറൂജാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 101-102 വചനങ്ങൾ പാരായണം. അഷേഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസയിലെ 101, 102 വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു, ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാമ സഅദി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വാ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തന്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷെ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനി ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷെ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ, യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ

0: വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ്റെ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,
1: قال لقد ظلمك

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്ത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിതൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. ആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റാ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക്കല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅ്തഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ, ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫദ്ലൻ അൻ നബിയ്യി നബിയ്യിൻ മിൻ മിൻ അംബിയാ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയാ കമാ ലതഖു മൻ അർസല അൽ അംബിയാ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫഖീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്സഹീഹു അല്ലദീ ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനൂവ അമിലുസ്വാരിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീമ്, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ. നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ ഖാശിഅതൻ, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ, ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ അബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم, اليوم അല്ല, യൗമാണ്. യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: റേഡിയോ കിഡ്സ് ടൈം, സൂറ റൂം 9 മുതൽ 21 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹസൻ ബിൻ അബ്ദുള്ള ബൊറയ.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഹസൻ ബിൻ അബ്ദുള്ള ബൊറൈ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷി.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും

0: ഒരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റു
1: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. അതെ, പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി പാരായണ പഠനം സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയുള്ള ആയത്തും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ അലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബുറൂജ് നമ്മൾ ഏകദേശം പകുതി ഭാഗമാണ് നോക്കിയത്. ഇനി എൻ്റെ ബാക്കി 10-ാമത്തെ ആയത്ത് വരെ നോക്കിയത്, 11-ാമത്തെ ആയത്ത് മുതലുള്ളത് ഇനി പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار.

0: അവിടെ മണിച്ചോദിക്കോ, ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ,
1: ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
0: ذلك

0: ഈദ് ബൽ ഹുവ
1: ബൽ ഹുവ ഖുർആൻ
0: ശരിക്ക്
1: ബൽ ഹുവ ഖുർആനു മജീദ്
0: ഫീ ലൗഹിൻ മഹ്ഫൂദ്
1: ഫീ ലൗഹിൻ മഹ്ഫൂദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഇനി സൂറത്തുൽ ഇൻഷിഖാഖ് ആണ്. അത് 25 ആയത്തുകളുണ്ട്. നോക്കാം. ഇത് സമാഉ സമാഉ മദ് മുത്തസിൽ, പിന്നെ ഇൻഷഖ് നൂനുസാക്കിനു ശേഷം ഷീനാണ്, ഇഖ്ഫാ നന്നായിട്ട് ഉന്നത്തോടു കൂടി. വഅദിനത് ലിറബ്ബിഹ വഹഖത് ഇദൽ അർളു മുദ്ദത് ഖത് മാ ഫീഹാ വതഖല്ലത് വഅദിനത് ലിറബ്ബിഹ വഹഖത് യാ അയ്യുഹൽ ഇൻസാൻ ഇൻസാൻ നൂനുസാക്കിനു ശേഷം സീൻ ഇഖ്ഫാ ഇന്നക കാദിഹൻ ഇല കാദിഹൻ തൻവീൻ ശേഷം ഹംസയാണ് കാദിഹൻ ഇല കദ്ഹൻ ഫമുല കദ്ഹൻ ഫ തൻവീൻ ശേഷം ഫ ആണ് ൂത്തിയുസാക്കിന് ശേഷം ഹംസ ഇൽഹാറാണ്, ഒട്ടും ഉന്നത്തില്ലാതെ ഉച്ചരിക്കുക. കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ തൻവീൻ ശേഷം യാ മണിക്കുക, നന്നായിട്ട് ഉന്നത്തോടുകൂടി യാ ഇരട്ടിപ്പിച്ചുകൊണ്ട്. വയാഖലിബു ഇഖ്ഫ ആണ് നൂൻസാക്കിന് ശേഷം ഖാഫ്. പിന്നെ ഇലാ അഹ്ലിഹി മദ് മുഫസിൽ മസ്റൂറ അമ്മാമൻ ഊത്തിയ നൂൻസാക്കിന് ശേഷം ഹംസ ഇലഹാർ ആണ്, ഒട്ടും ഉന്നത്തില്ലാതെ. വറോ മദ് മുത്തസിൽ നിർബന്ധമായി നീട്ടണം. ഫസൗഫയ്യദുഉ സുബൂറ വയസ്ല സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി ഫീ അഹ്ലിഹി മദ് മുൻഫസിൽ ഇന്നഹു ളന്ന അല്ലൻ യഹൂർ അല്ല അല്ല നൂൻസാക്കിന് ശേഷം ലാമാണ് തൻവീ ഇദ്ഗാം ബില ഗുന്ന. പിന്നെ അല്ലയ്യ ലയ്യ ഇദ്ഗാം ബി ഗുന്ന. ബലാ ഇന്നഹു ബലാ ഇന്ന റബ്ബഹു ബലാ ഇന്ന മദ് മുൻഫസിൽ ബിഹി ബസീറ ഫലാ ഉഖ്സിമു മദ് മുൻഫസിൽ നീട്ടുക. ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദത്തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖൻ തൻവീൻ ശേഷം അയിന് ലഹറാണ് അൻ തബഖ് അവിടെ ഇഖ്ഫാ നല്ല മണിക്കണം. ഫമാലഹും ലാ യുഅ്മിനൂൻ വൈദാ ഖുറിഅൽ ഖുർആനു ലാ യസ്ജുദൂൻ സുജൂദിൻ്റെ സുജൂദ് തിലാവത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ. ഈ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുണ്ട്. ബലില്ലദീന കഫറു യുകദ്ദിബൂൻ അല്ലാഹു അഅലമു ബിമാ യുഊൻ ഫബശ്ശിർഹും അശ്ശിർഹും ബി മീ മുസാക്കിനാണ്, അതിന് ശേഷം ബാ ആണ്. അപ്പോൾ ഒന്ന് ഉന്നത്തോടു കൂടി ഓതുക. അദാബിൻ അലീം തൻവിന് ശേഷം ഹംസ ഇൽഹാർ, ഒട്ടും ഉന്നത്ത് ഇല്ലാതെ ഉച്ചരിക്കുക. ബി അദാബിൻ ഫബശ്ശിർഹും ബി അദാബിൻ അലീം. പിന്നെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ അജ്റുൻ തൻവിന് പിന്നെ ഗാ ആണ്, അപ്പോൾ ഇൽഹാർ. ഗൈറു മംനൂൻ ലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇത്രയാണ് അതിലെ നിയമങ്ങൾ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് പാരായണം ചെയ്ത് നോക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ. തജ്വീദനുസരിച്ച് അതിൻ്റെ പാരായണ നിയമത്തോടുകൂടി പാരായണം ചെയ്യാം നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവൻ്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലോക പ്രശസ്ത ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാൻ സാധ്യമാകുന്ന തൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്ത് ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖാരി വദീഉ അൽ യമാനി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.